തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ തകർത്തി തങ്ങളുടെ വിവാദരകത്തിൽ ത

0: തന്നെ തക തന്നെ
1: നദീൻ.

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിലെ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയതരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ച് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചു ഉയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആനുകാല സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസും മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളവരെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ എല്ലാ

ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000+ ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 മുതൽ ഒരു 25-30 പ്രായമെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നുള്ള പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെഡിക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവെ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാലും ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 മുതലുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജിംനേഷ്യം, ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് അല്ലെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ്, അപ്പോൾ അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേറെക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 അതിനകത്ത് ഇപ്പോൾ 2-3 ഇതിനകത്തേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്നവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുന്നതോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ. കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുള്ള അത്രയും ഒരു മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അതിനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ആ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ളൊരു നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിചിരിയായിട്ട് വരുന്ന ഒരു പയ്യൻ അവൻ കുറച്ചു നാളായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷം

മായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്. നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുകൾ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ

അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ഒരു വ്യത്യാസം, ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവരെ അവർ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ, അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു തടയിട എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്നിലെ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുണ്ട്, ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ടുകൂടി തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടികൂടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനമുള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെക്കുറിച്ച് പറയാനുള്ള വേദികൾ പല പല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ ചെയ്യേണ്ട കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു 8 കേസുകളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംഭവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം കഴിഞ്ഞ ഒരു അടുത്ത് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഇതുപോലെ തന്നെ വിഷയങ്ങൾ, അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും വയലൻ്റായി, ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഇതുമാതിരി ഡ്രഗ്സ് ഉപയോഗിച്ച് വയലൻ്റായി, അതായത് ആ വീട്ടുകാരെയൊക്കെ കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമം കാണിക്കുന്ന സമയങ്ങളിലാണ് പോലീസ് അവിടെ എത്തുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ പണ്ടത്തെ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എത്തിക്കഴിയുമ്പോൾ

0: ആ ഒരു പോലീസ് വന്നു എന്നുള്ള ചിന്തയോടുകൂടി അവർ പെട്ടെന്ന് തന്നെ അവർ അക്രമ സ്വഭാവം ഒന്ന് കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതുതരം MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് ഇത് പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക, നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവൻ ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥകളാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നാട്ടുകാരോ ആരെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് അടുത്തുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്തു കൊള്ളുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ മീൻസ് ഒരു 14-15 വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ ലൈബ്രറി, വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവേ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എല്ലാ പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും, ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്, പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്ന പല പല പദ്ധതികൾ, ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, 94-97-97-200 അതാണ്, അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോട് ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ നിന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവർ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമാ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം, എന്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

കഥായനം പരിപാടിയിൽ ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ ഒ വി വിജയൻ്റെ കടൽത്തീരത്ത് എന്ന രചനയുടെ കഥാവിവരണം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലാവണ്യ ലക്ഷ്മണൻ.

പാലക്കാടൻ ഗ്രാമമുണ്ട്, പാഴുതറ. അവിടെ നിന്നും കണ്ണൂരിലേക്ക് യാത്ര തിരിക്കുന്ന വെള്ളായിയപ്പനിൽ നിന്നുമാണ് കഥാ തുടക്കം. വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനും അപ്പുറത്ത് മുത്തുറാവത്തിൻ്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി. ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ കുടിലുകളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയും റാവുത്തരും നാഗേലച്ചനും കോമ്പിപൂശാരിയും കണ്ണൂരിലേക്ക് പുറപ്പെടുമായിരുന്നു. വെള്ളായിയപ്പൻ്റെ ഏകാന്ത സഞ്ചാരം വിഷാദസാന്ദ്രമാണ്. വെള്ളായിയപ്പൻ പാടവരമ്പ് വിട്ട് പറമ്പിലേക്ക് കയറിയപ്പോൾ മഞ്ഞപ്പുല്ലിൽ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായിട്ടാണ് ചവിട്ടടിപ്പാത കിടക്കുന്നത്. തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിൻ്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടുമ്പോൾ അദ്ദേഹം ഓർക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ കോടച്ചി ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. തീവണ്ടി ആപ്പീസിലേക്കുള്ള യാത്രക്കിടയിൽ വെള്ളായിയപ്പനെ അഭിമുഖീകരിക്കുന്നവരാണ് കുട്ടിയസൻ മാപ്പിളയും നീലിമണ്ണാത്തിയും. ആദ്യ കാഴ്ച കുട്ടിയസൻ മാപ്പിളയെയാണ്. വഴിയിൽ ആദരവോടെ മാറി നിന്ന് പറയുന്നത് ഇത്ര മാത്രം: വെള്ളായിയെ, മറയ്ക്കാരെ. രണ്ടു വാക്കുകൾക്കിടയിൽ അവർ പറഞ്ഞതിങ്ങനെ: നിങ്ങൾക്ക് ഞാൻ 15 രൂപിക കടം വീട്ടാനുണ്ട്. അല്ല, 15 രൂപയ്ക്കേയും 4 അണയും. വെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത്. മരയ്ക്കാരെ, ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല. വീട്ടാത്ത കടങ്ങൾ പടച്ചവൻ്റെ സൂക്ഷിപ്പുകളാണ്. പടച്ചവൻ തുണയ്ക്കട്ടെ, മുത്തുനബി തുണയ്ക്കട്ടെ, നിന്റെയും എൻ്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ. കരിമ്പനയിലെ കാറ്റ് ദൈവസാന്ദ്രമായി. കുട്ടിസൻ മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ മുന്നോട്ട് നടന്നു. ഇനിയും 4 കല്ല് നടക്കണം. വഴിയിൽ പിന്നെയും ഒരഭിമുഖം: നീലി മണ്ണാത്തി. അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു. തീവണ്ടി ആപ്പീസിലേക്ക് പറമ്പ് കടന്ന് പുഴയിലേക്കിറങ്ങി നടന്നു കയറണം. പുഴയുടെ നടുക്കെത്തിയപ്പോൾ അപ്പൻ്റെ ശവം കുളിപ്പിച്ചതും മകനെ കുട്ടിക്കാലത്ത് കുളിപ്പിച്ചതും വെള്ളായിയപ്പന് ഓർമ്മ വന്നു. റെയിൽവേ ചീട്ടെടുത്ത് ബെഞ്ചിൽ കാത്തിരിക്കുമ്പോൾ വീണ്ടും അപ്പനെയും മകനെയും കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു. കരിമ്പനകൾക്ക് മുകളിൽ പക്ഷികൾ ചേക്കേറാൻ വെമ്പുന്നത് കണ്ടപ്പോൾ മുണ്ടകൻ പാടവരമ്പിലൂടെ തൻ്റെ വിരലുകൾ പിടിച്ച് അസ്തമയ പക്ഷികളെ നോക്കിയ മകനും അസ്തമയത്തിലൂടെ പാടത്തേക്കിറങ്ങി നടന്ന അപ്പനും. മുഷിഞ്ഞ ഒരു തുണ്ട് കടലാസ് വെള്ളായിയപ്പൻ്റെ കയ്യിലുണ്ട്. എഴുത്തും വായനയും അറിയാത്ത അയാൾക്ക് അതിലെന്താണ് കുറിച്ചതെന്ന് അറിയില്ല. ഏറെ പ്രയാസപ്പെട്ട് പുലർച്ചെ കണ്ണൂരിലെത്തുന്നു. പിന്നെ ജയിലിലേക്കുള്ള യാത്ര. സ്റ്റേഷന് പുറത്ത് ജയിലിലേക്കുള്ള വഴി അയാൾ തിരക്കി. രാവിലെ തന്നെ ജയിൽ തേടി പോകുന്ന അയാളെ ചിലർ പരിഹസിച്ചെങ്കിലും ഒടുവിൽ വഴി കണ്ടെത്തി. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായിയപ്പനെ തടഞ്ഞു. എങ്ങട്ടാ ഈ രാവിലെ? വെള്ളായിയപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായത പോലെ അയാൾ പാറാവുകാരൻ്റെ മുൻപിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കോന്തലയഴിച്ച് മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുട്ട് അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായിയപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. എൻ്റെ കുട്ടി ഇവിടെയുണ്ട്, വെള്ളായിയപ്പൻ പറഞ്ഞു. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? ആപ്പീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിൻ്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. കടലാസിലെ വാക്കുകൾ പാറാവുകാരനിൽ കനിവുണർത്തി. നാളെയാണല്ലേ? പിറ്റേന്ന് രാവിലെ 5 മണിക്ക് മകൻ തൂക്കിലേറ്റപ്പെടുകയാണെന്ന അറിവ് വെള്ളായിയപ്പൻ്റെ മനസ്സിനും ശരീരത്തിനുമുണ്ടാക്കിയ തളർച്ച അങ്ങേയറ്റം തീവ്രമായിരുന്നു. വഴിയാത്രയ്ക്ക് ഭാര്യ നൽകിയ പൊതിച്ചോറ് തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്നു. ചായ കുടിക്കുവാനും മനസ്സ് വന്നില്ല. ഏറെ നേരത്തെ കാത്തിരിപ്പിനു ശേഷം വെള്ളായിയപ്പന് മകനെ കാണാൻ ഒരു പാറാവുകാരൻ തടവറക്കുള്ളിലേക്ക് കൊണ്ടുപോയി. ഇരുമ്പഴികൾക്ക് പിന്നിൽ കണ്ടുണ്ണി നിന്നു. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ള

അയ്യപ്പനെ നോക്കി. സാന്ത്വനം കൊടുക്കാനോ വാങ്ങാനോ പറ്റാത്ത മനസ്സിന്റെ മറ. കണ്ടുണി ശ്രവണത്തിനപ്പുറത്ത് ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. പാഴുതരവിട്ട് ലോകം എന്തെന്നറിയാത്ത പിതാവ്, കുറ്റമൊന്നും ഓർമ്മയിലില്ലാത്ത മകൻ. അപ്പ, എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ എന്ന് മകന്റെ സാങ്കല്പിക നിലവിളി കേൾക്കാം. സമയം കഴിഞ്ഞു എന്ന പാറാവുകാരന്റെ അറിയിപ്പ് വീണ്ടും ആ അച്ഛനെയും മകനെയും വേർപ്പെടുത്തുന്നു. പകലും രാത്രിയും പിന്നിട്ട് പുലർച്ചെ ഒരു പേറ്റിച്ചയെ പോലെ തന്റെ മകന്റെ ദേഹത്തെ വെള്ളായിയപ്പൻ പാറാവുകാരിൽ നിന്നും ഏറ്റുവാങ്ങി. കാരണവർക്ക് താല്പര്യമുള്ളതുപോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലേ? യജമാനന്മാരെ, എന്റെ കയ്യിൽ പണമില്ല. ഉന്തുവണ്ടികളുടെ പിറകെ തോട്ടുകളുടെ കൂടെ വെള്ളായിപ്പൻ നടന്നു. പുറംപോക്കിൽ മണ്ണ് മൂടുന്നതിനു മുൻപ് കണ്ടുണ്ണിയുടെ മുഖം അയാൾ കണ്ടു. നെറ്റിയിൽ കൈപ്പടം വച്ച് അനുഗ്രഹിച്ചു. വെയിലത്ത് അലഞ്ഞു നടന്ന് ഒടുവിൽ വെള്ളായിയപ്പൻ കടൽ തീരത്തെത്തി. ആദ്യമായി കടൽ കണ്ടു. തോർത്തിൽ നനഞ്ഞു കുതിർത്ത പൊതിച്ചോറ് കെട്ടഴിച്ച് അന്നം നിലത്തേക്കെറിഞ്ഞു. അന്നം കൊത്താൻ ബലിക്കാക്കകൾ ഇറങ്ങി വന്നു. പാതയും ബലിച്ചോറാകുന്നു. അമ്മ കൊടുത്തയച്ചത് അച്ഛൻ മകനായി തർപ്പണം ചെയ്തു. ഒരു പിതാവും ആഗ്രഹിക്കാത്ത കർമ്മം.

0: കഥായനം പരിപാടിയിൽ ഇന്ന് നിങ്ങൾ കേട്ടത് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ ഒ വി വിജയൻ്റെ കടൽത്തീരത്ത് എന്ന രചനയുടെ കഥാവിവരണം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലാവണ്യ ലക്ഷ്മണൻ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

തങ്ങളുടെ ദിവസം തരകടത്തി തകട്ടത്തി തങ്ങളുടെ ദിവസം തരകടത്തി തകട്ടത്തി തങ്ങളുടെ ദിവസം തരകടത്തി തകട്ടത്തി തങ്ങളുടെ ദിവസം തരകടത്തി തകട്ടത്തി.

ജനു തകതിമി പദനിതനിതപമശമുഖ പ്രിയരാഗമോ പദപ പദപ പദപ നിഗമപദനിത തനിത തനിത ഗമപദനിത നിന്നിത നിന്നിത നിമപദനിത തരകടതിം തരകടതിം തരകടതിം തകതിമി തരകടതിം തരകടതിം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

கேட்டும்

ജണ്ണു തക്കത്തെ മെത്തക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക തരിങ്കിടക്ക.

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിലെ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയ തരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചു ഉയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആനുകാല സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ

പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റു ഭാഗം തന്നെയാണ് സോഷ്യൽ പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും എൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000-ലധികം ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയൊരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ ഒരു 25-30 വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നുള്ള പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെടുക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കാണുന്ന ഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവെ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാലും ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 വയസ്സ് മുതലുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം ജിംനേഷ്യം, ഇവിടെ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് അല്ലെ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ്, അപ്പോൾ അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കെ കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേറെക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പോൾ 2-3 പേര് ഇതിനകത്തേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പോൾ ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്നവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുന്നതോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ. കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുള്ള അത്രയും മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അതിനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ആ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ളൊരു നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിചിരിയായിട്ട് ചേർന്ന ഒരു പയ്യൻ അവൻ കുറച്ച് നാളായിട്ട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയം

ിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ ഗൗരവം കൊടുക്കാത്ത രീതിയിൽ വളരെ അശ്രദ്ധമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ താഴേക്ക് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം, ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവരെ അവർ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ, അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു തടയിട എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിലൊരു നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ആപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് ഒന്നിൽ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുണ്ട്, ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടിവിടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനമുള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകൾ, ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെക്കുറിച്ച് പറയാനുള്ള വേദികൾ പല പല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ
രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ, അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ

0: എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതിയതരം MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ അവർ ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് ഇത് പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക, നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവൻ ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും മുൻ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥകളാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരു പക്ഷേ നാട്ടുകാരോ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് നമുക്ക് അടുത്തുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ, സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്ത് കൊള്ളുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ മീൻസ് ഒരു 14-15 വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലം അല്ലെങ്കിൽ ലൈബ്രറി, വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവെ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എല്ലാ പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും, ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്. പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്ന പല പല പദ്ധതികൾ, ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, 94, 97, 900 അതാണ്. അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇല്ലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ ഒന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവരെ, സ്കൂളിൻ ചുറ്റുപാടില്ലരി സംഘം കൂടി വരുമ്പോൾ നേറും നാശത്തിലായി പെട്ടിടല്ലേ. മകനെ മാറിപ്പോ നീലഹരിക്കൂട്ടിൽ പെടാതെ നില്ല്, ഇരുട്ടിൻ മറവിൽ വാഴും.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

ൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തുകണ ഒരു കൊച്ചുകിടാതനുദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കുന്നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട മൃഗത്തെ കാരിത്തക്കിളി നാട്ടിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമൊത്തുകണക്കൊരു കൊച്ചുകിട

അടമാന തോണികൾ ഒഴുകി തുള്ളിയുറഞ്ഞു കൊടും വിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിരുന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലത്തായം വകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലിത്തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് പാടി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടടു വലയട് പറയട് വടമെടു മൊഴികളിൽ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ചൈത്ര TM ആണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: താങ്ക് യു.
1: ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കാം എന്ന ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു മാസം എൻഡോമെട്രിയോസിസിൻ്റെ അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടറിനെ സൗഖ്യം പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം.
0: താങ്ക് യു സോ മച്ച്
1: ഡോക്ടർ. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എൻഡോമെട്രിയോസിസ് എന്നൊരു രോഗാവസ്ഥയെ പറ്റി എനിക്ക് തന്നെ കാര്യമായിട്ടുള്ള അറിവുകളില്ല. അപ്പൊ എന്താണ് എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണത്, എന്തുകൊണ്ടാണത് അധികം ആളുകളിലേക്ക് അറിയപ്പെടാത്തത്?
0: മാഡം, നമുക്ക് ആദ്യം അറിയേണ്ടത് ഏറ്റവും കോമൺ സിംപ്റ്റം എൻഡോമെട്രിയോസിസിന്റെ ഒരു പെയിൻ ആണ്. വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. ലൈക്ക് നമ്മള് ഇത് എന്തിനാ എല്ലാവർക്കും അറിയാൻ പെടാത്തതെന്ന് ചോദിച്ചാൽ, സാമാന്യ ഒരു പെൺകൊച്ചിന് പീരിയഡ്സ് ടൈമിൽ ചെറിയ പെയിൻ ഉണ്ടാവും. അതിനനുസരിച്ച് അമ്മമാർ ഔഷധമൊക്കെ ചെയ്ത് തരും. അതനുസരിച്ച് പെയിൻ റിലീഫ് കിട്ടും. ദേ വിൽ മൂവ് ഓൺ. ദേ തിങ്ക് ഇറ്റ്സ് നോർമൽ. യെസ്, ടു സം എക്സ്റ്റെൻറ്റ് മെജോറിറ്റി ഓഫ് ദ പെയിൻ ഇസ് നോർമൽ. 80-90% ഓഫ് ദ ടൈംസ് വെൻ ഒരു ലിമിറ്റിൽ ഫസ്റ്റ് ഡേ പെയിനും പിന്നെ ഫ്യൂ അവേഴ്സ് ഓഫ് പെയിൻ, പിന്നെ ആ പെയിൻ റിലീവ്ഡ് വിത്ത് വൺ മെഡിസിൻ ഓർ വിത്ത് സർട്ടൻ ഹെൽപ്പ് മെഷേഴ്സ് അറ്റ് ഹോം, അത് നോർമലാണ്. പക്ഷെ അതിന്ന് അപ്പുര ഉള്ള ആ 20-15% ഓഫ് ദ വിമൻ, ലൈക്ക് ഈ എൻഡോമെട്രിയോസിസ് അമ്മ പറയുന്നത്, ഇറ്റ്സ് സീൻ ഇൻ 1 in 10 girls. 1 in 10 girls ഓഫ് റിപ്രൊഡക്റ്റീവ് ഏജിലാണ്
1: ഒരാൾക്ക് മാത്രമേ ഇത് കാണാൻ സാധ്യതയുള്ളൂ.
0: യെസ്, ദാറ്റ് ഈസ് ആസ് കോമൺ ആസ് 1 in 10. സോ ആ 1 in 10 girls നമ്മൾ കണ്ടുപിടിക്കാത്ത അവര് പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ അറിയുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ദിസ് കണ്ടീഷൻ. ബിക്കോസ് യു ആസ് മീ വൈ ദർ ഈസ് ദിസ് എൻഡോമെട്രിയോസിസ് എന്ന, ശരിക്കു പറഞ്ഞാൽ ഒരു നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്, ഉൾപ്പദരത്തിൻ്റെ ഒരു ലൈനിങ് നമ്മൾ അവിടെ മാത്രം കാണാത്ത ആ പെൺകൊച്ചിലെ ആ ലൈനിങ്, ദ മെൻസ്ട്രൽ ബ്ലഡ് ഗോസ് ടു ദ ട്യൂബ്സ് ആൻഡ് വേറെ പല സ്ഥലത്ത് യൂട്രസിൻ്റെ പുറത്തായിരിക്കാം, ഓവറിൻ്റെ മുകളിലായിരിക്കാം, ഇറച്ചേർക്കുടല് ഇല്ല, മൂത്രസഞ്ചി ഇല്ല, വെൽക്കുടല്, സംടൈംസ് ഈവൻ ഇൻ ദ ലങ്സ് ആൻഡ് ബ്രെയിൻ. വെരി റെയർലി വി ഹാവ് സീൻ. ഐ വാസ് ഡിസ്കസിങ് ദ റീസെൻറ്റ് അവയർനെസ് പ്രോഗ്രാം, വൺ ഓഫ് ദ നഴ്സിംഗ് സ്റ്റാഫ് ഹാസ് സീൻ നേസൽ എൻഡോമെട്രിയോസിസ്. എവറി മന്ത് ദ ബ്ലീഡിംഗ് കംസ് ത്രൂ ദ നോസ് ഓൾസോ. സോ അങ്ങനെ വളരെ റെയർ കണ്ടീഷൻസ് ആർ ഓൾസോ സീൻ. സോ കോമൺലി നമ്മൾ നോക്കുന്നത് ദിസ് എൻഡോമെട്രിയോസിസ് ഇസ് സീൻ ആസ് കോമൺ ആസ് ഡയബറ്റിക് പേഷ്യൻസ്. നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഡയബറ്റിസ് പേഷ്യൻസ് ഉള്ള പോലെ തന്നെ 1 in 10 പെൺകൊച്ച് ഈസ് ഹാവിങ് ഇറ്റ്. ബട്ട് മെനി ഓഫ് ദം ഡോണ്ട് നോ വാട്ട് ദേ ആർ സഫറിങ്. മെനി ഓഫ് ദം നോർമലൈസ് ഇറ്റ്. അമ്മ പറയൂ ഇല്ല, അച്ഛൻ പറയൂ, ഇത് എക്സാം പോവാതിരിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും പെയിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അതാണ് ഇതിന്റെ ഉദ്ദേശം.
1: എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ പീരിയഡ്സിന്റെ പെയിന് കുറച്ചും കൂടെ സിവിയർ പെയിൻ വരുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, ചില സമയത്ത് ബ്ലീഡ് ചെയ്യുന്നു, പല പുറത്തേക്ക് അതിന്റെ ബ്ലീഡിങ് വരുന്നു, അല്ലേ?
0: മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ സിമ്പിൾ പെയിനും എൻഡോമെട്രിയോസിസ് പെയിനും തമ്മിലുള്ള വ്യത്യാസം. അതാണ്, ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പെയിൻ ആയിരിക്കാം, പീരിയഡ്സ് തുടങ്ങാം ഒരു 5 ദിവസം മുമ്പേ ചില ചേഞ്ചസ് കാണിക്കും. സിവിയർ പെയിൻ ആയിട്ടോ ക്രാമ്പ് ആയിട്ടോ ബ്ലോട്ടിംഗ് ആയിട്ടോ ഇല്ല വയറിൽ എന്തോ വീർത്ത് വരുന്ന പോലെ, ആ അടിവയറൊരു ഭാരമുള്ള പോലെ ഒരു ഫീലിംഗ് വരുക, ഇല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല, ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, ഇല്ല ആ എന്താ പറയുക, നമ്മൾ ഓവുലേഷൻ ടൈം പീരിയഡ്സിൻ്റെ നടുക്കിലുള്ള ദിവസം തന്നെ ഭയങ്കര സിവിയറായിട്ടുള്ള പെയിന്, ഇല്ല പീരിയഡ്സ് ടൈമിൽ പീരിയഡ്സ് ക്രാംസ് മാത്രമല്ലാത്ത മോഷൻ പോവാനുള്ള ടെൻഡൻസി, മോഷൻ പോകുമ്പോൾ വരുന്ന പെയിന്, പിന്നെ മൂത്രം പാസ് ചെയ്യുമ്പോഴും ഒരു പെയിന്, അങ്ങനെ ദർ ഇസ് എ ക്രോസ് ടോക്ക്. യൂട്രസിനെ തമ്മിലുള്ള ബന്ധങ്ങൾ അവിടെ അടുത്തുള്ള എല്ലാ ഓർഗൻസിലും ഒരു ഇറിറ്റേഷൻ.
1: അത് പുറത്തേക്ക് അതിന്റെ ലൈനിങ്സ് വളരുന്നതാണ് എൻഡോമെട്രിയോസിസ്, അല്ലേ?
0: അങ്ങനെ അല്ലാത്ത ലാസ്റ്റ് മന്ത് ഷി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഫസ്റ്റ് 3 വർഷം കൊച്ചിന് ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു പീരിയഡ്സ് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്ക് പെയിൻ കൂടി കൂടി വരിക, അങ്ങനത്തെ വേരിയേഷൻസ് കാണിക്കുമ്പോൾ, ഇല്ല ഇനി കുറച്ചുകൂടെ പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ബന്ധപ്പെടുമ്പോൾ ഉള്ള പെയിന്, ബന്ധപ്പെട്ടിട്ട് ശേഷം വരുന്ന ബ്ലീഡിങ്, ഇല്ല ഹെവി ബ്ലീഡിങ് ആയിട്ടായിരിക്കാം, ഇല്ല വന്ധ്യത്തെ ആയിട്ടായിരിക്കാം, ഇങ്ങനെ ആയിരിക്കും പലരും. ആൻഡ് ഇത് വൺ ബ്യൂട്ടി ഓഫ് ദിസ് കോംപ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദ സിവിയാരിറ്റി, ആർക്ക് എത്ര സിവിയാരിറ്റി അത്ര സിവിയർ സിംറ്റംസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചെറിയ ബ്ലഡ് കളക്ഷൻ കൂടെ സിവിയർ സിംറ്റംസ് ആയിട്ട് മാറാം. ഒത്തിരി സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചെറിയ പെയിൻ ആയിട്ട് മാറാം.
1: കാര്യമായ സിംറ്റംസ്

0: കാണിക്കണമെന്നില്ല.
1: സോ ദ ചെക്കപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ മെയിൻ മോട്ടോ ഓഫ് ദ ടോക്ക് ടുഡേ ഈസ് ഏർലി ഡയഗ്നോസിസ്. നമുക്ക് എത്ര നേരത്തെ ഈ കണ്ടീഷൻ കണ്ടുപിടിക്കാവോ അത്രയും അതിൻ്റെ കോംപ്ലിക്കേഷൻസും അത് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റും.
0: ഇത് സ്ത്രീകളിലാണല്ലോ ഈ ഒരു രോഗമുള്ളത്, അതിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്?
1: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്നാ പറയും. ആസ് യങ് ആസ് 9 ഇയേഴ്സ് പെൺകൊച്ചുങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ കോമൺലി കാണുന്നത് റിപ്രൊഡക്റ്റീവ്, ദാറ്റ് ഈസ് 20 to 45, ആ റേഞ്ചിലായിരിക്കും കോമൺലി കാണുന്നത്. ഈവൻ ആഫ്റ്റർ മെനോപോസ് കൂട വി ഹാവ് സീൻ വിമൻ ഹാവിംഗ് ദിസ് ഡിസീസ്. ബട്ട് ആസ് ഒരു കാരണം ഈ എൻഡോമെട്രോസിന് കാരണം എന്ന് ചോദിച്ചാൽ ദെയർ ആർ മൾട്ടിപ്പിൾ റീസൺസ്. ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ്സ് കോംപ്ലെക്സ്. അതിനകത്ത് ഒന്ന് നമ്മൾ പെൺകുട്ടികളിലുള്ള ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ. സോ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഡോമിനൻസ് കാണിക്കുന്നതാണ് ഈ 20 to 40 ഇയേഴ്സ്. സോ ദാറ്റ്സ് ദ റീസൺ ഇറ്റ്സ് മോർ കോമൺ ഇൻ ദാറ്റ് ഏജ്. അപ്പോൾ ആ മെനോപോസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബിക്കോസ് വി ഹാവ് പെരിഫറൽ ഓർഗൻസ് ലൈക്ക് വണ്ണ ഉള്ളവർക്ക് അവിടെ വണ്ണത്തിലെ ഒരു ചെറിയ ഹോർമോണൽ ഇംബാലൻസ് സ്റ്റാർട്ട് ആവും. ആ ഹോർമോൺസ് കൊണ്ട് തന്നെ പിന്നെ ഇത് വളരും. പിന്നെ നമ്മൾ എക്സ്റ്റേർണലി എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആയിരിക്കാം, ലൈക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ്സ് എന്തെങ്കിലും വേറെ കണ്ടീഷൻ കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ കൂടെ കൂടെ ഇത് വളരും. പിന്നെ നമ്പർ 3, ആസ് യു ഹാവ് സീൻ ഇൻ ദ സോഷ്യൽ മീഡിയ ആൻഡ് വെരി കോമൺലി, ഹോർമോൺ ഡിസ്റപ്റ്റിംഗ് ഇല്ല എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കൂടെ, സേ ലൈക്ക് പാരബിൻസ് എന്ന് പറയും, ലിപ്സ്റ്റിക്സിലൊക്കെ ഉള്ളത്, കോസ്മെറ്റിക്സിലൊക്കെ ഉള്ളത്, പിന്നെ അങ്ങനത്തെ ഒരു എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഈസ്ട്രജൻ നമുക്ക് കിട്ടുമ്പോൾ, ഈവൻ ക്ലീൻസേഴ്സ്, കണ്ടീഷണേഴ്സ്, അങ്ങനെ വളരെ കോമൺ ആയിട്ട് വാട്ട് വി യൂസ് ഡേ ടു ഡേ, അതിൽ കൂടെ ഇങ്ങനെ ഫ്താലേറ്റ്സ്, പാരബിൻസ് അങ്ങനത്തെ കുറച്ചൊക്കെ പ്രോഡക്ട്സിൽ കൂടെ ഈ എക്സ്റ്റേർണൽ സ്റ്റിമുലസ് കിട്ടുന്നു. യെസ്, സോ ദീസ് ആർ ദ വൺ സ്റ്റിമുലൈ വിച്ച് ക്യാൻ അഗ്രവേറ്റ്. നമുക്ക് ഓൾറെഡി ജനറ്റിക്കലി ഇറ്റ് ഇസ് സീൻ ലൈക്ക് എന്താ പറയുക, അമ്മമാർക്കുള്ളവർക്ക് സിസ്റ്റേഴ്സിനുള്ളവർക്ക് എൻഡോമെട്രിയോസിസ് കുറച്ച് വരാൻ സാധ്യത. അങ്ങനെ ഉള്ളവർക്ക് ഒരു എക്സ്റ്റേർണലി കൂടെ ഇങ്ങനത്തെ സ്റ്റിമുലസ് കിട്ടുമ്പോൾ
0: ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റിമുലൻസ്. അപ്പൊ നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് ഇത്തരം കോസ്മെറ്റിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ അപ്പം ഈ എൻഡോമെട്രിയോസിസ് വരാൻ അതും ഒരു കാരണം.
1: അതൊരു സ്റ്റിമുലസ് ആണ്, ഡെഫിനറ്റ്ലി അതൊരു സ്റ്റിമുലസ് ആണ്. അപ്പൊ നമ്മള് ഡെഡിക്കേറ്റഡ് പെയിൻ ആൻഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക് ആണ് നമ്മൾ റിനൈലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസത്തിന്റെ ഒരു പാർട്ടായിട്ട്. ദാറ്റ് വി ആർ ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദോസ് വിമൻ ഹു ആർ സഫറിംഗ് with this condition, avaru porthukku varan pattinilla anganatha aalkarkana, because they have many limitations also to express. Appo for them the only information is you may have to make use of this situation and then take care of your health. Aa samayathe ee lifestyle modification and diet, it's a complete part of this treatment. സോ അതിനകത്ത് ഈ ലൈഫ് സ്റ്റൈലിൽ ഈ കോസ്മെറ്റിക്സ് ഒക്കെ വരും. ലൈക്ക് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചൂസ്. പണ്ടത്തെ പോലെ നമ്മൾ ഏതോ ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ടോണ് കളർ നോക്കി മേടിക്കുക, ദാറ്റ് ഈസ് ഗോട്ട്. സോ യു ഹാവ് ടു ബി ഇപ്പോൾ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. യു ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ ഒരു റൈറ്റ് ഡയറക്ഷനിൽ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഓൾ ദീസ് തിങ്സ് വാട്ട് ഐ വാസ് ഡിസ്കസിങ്, ഫ്താലേറ്റ്സ് ആയിരിക്കാം, മീഥൽ പാരബിൻ എന്നുണ്ട്, അങ്ങനെ യു ഹാവ് ടു ജസ്റ്റ് സീ ദ കോമ്പോസിഷൻസ് ആൻഡ് സീ ഏതൊക്കെയാ ഫ്ലാഗ് ചെയ്തിരിക്കുന്ന റെഡ് ഫ്ലാഗ്ഡ് ഐറ്റംസ് ടു ബി അവോയ്ഡ് ഇൻ ആർ ഡെയിലി യൂസ്. അതേപോലെ ഫുഡ് ഐറ്റംസ് ഓൾസോ, as we are discussing
0: junk
1: the same
0: extra
1: junk food enna parna adu or veliya label aayi adinathu namak specifically ee endha paraya processed meat ee nuggets aayittu kittunathu അതിനകത്താണ് കൂടുതൽ സ്റ്റിമുലസ്. പിന്നെ ബിക്കോസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇവിടെ എന്താ നടക്കുക ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എവറിബഡി ക്യാൻ ക്യാച്ച് ഇറ്റ്. സോ നോർമലി ഒരു ബ്ലഡ് സെല്ല് പീരിയഡ്സിന്റെ പുറത്തേക്ക് വരും, ഇത് പുറത്തേക്ക് പോയില്ല, ഇത് അവിടെ വയറിന് അകത്തേക്ക് കയറി. അപ്പൊ വയറിനകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ദേഹത്തിന്റെ WBCs പറയും അയ്യോ എന്തോ ഫോറിൻ ബോഡി വന്നു എന്ന് അത് ഓടി വന്ന് അതിനെ കൊല്ലാൻ നോക്കും. ദ പ്രോബ്ലം ഈസ് അത് കൊല്ലാൻ സമ്മതിക്കില്ല, ഈ പെൺകൊച്ചിൻ്റെ ബോഡിയിൽ അത് കൊല്ലാൻ സമ്മതിക്കില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ ഒരു കട്ടിയായിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു നരമ്പ് വരും, പിന്നെ ഒരു രക്തനാള വരും, അങ്ങനെ അത് അങ്ങനെ ചേർത്ത് ചേർത്ത് ഒരു നോഡ്യൂളായിട്ട് അത് തന്നെ ഒരു മാസമായിട്ട് ക്യാൻസർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ക്യാൻസർ.
0: ഇറ്റ്സ്
1: നോട്ട് എ ട്രൂ ക്യാൻസർ, ബട്ട് ഇറ്റ് അഗ്രവേറ്റ്സ് ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ്. അടുത്തുള്ള എല്ലാ ഓർഗൻസിനെ വിളിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ തമ്മിൽ ഒരു കേക്ക് പോലെ ആക്കിയിട്ട് ഒത്തിരി ഇൻഫ്ലമേഷൻ എന്ന് പറയും. മെഡിക്കലി ക്രോണിക് ഇൻഫ്ലമേഷൻ, വർഷങ്ങളായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ അങ്ങനെ നീർക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ് മച്ച് ഓഫ് ഇൻഫ്ലമേഷൻ കൂടുന്ന ഏത് ആഹാരം ആയാലും, ലൈക്ക് നമ്മുടെ ഈ പ്രോസസ്ഡ് മീറ്റ് ആയിരിക്കാം, പിന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഡയറി പ്രോഡക്ട്സ് ഓൾസോ, ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ഉടനെ തന്നെ ഡയറി പ്രോഡക്ട്സ് ടു ബി ലിമിറ്റഡ്.
0: പാലും.

0: പക്ഷെ അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ് പുറത്തേക്ക് പോകുന്നില്ല,
1: അത് എൻഡോമെട്രിയോസിസില്.
0: അപ്പം അത് അവിടെ തന്നെ നിൽക്കുന്നു, അത് ഇങ്ങനെ പല പല തൊട്ടടുത്തുള്ള ഓർഗൻസിനെയും സെൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും വീണ്ടും അത് കൂടി എല്ലാ ഓർഗൻസിനെയും എഫക്ട് ചെയ്യാം
1: അല്ലേ.
0: അപ്പൊ അത് ഏർലി എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം എന്റെ ഏറ്റവും വലിയ കാര്യം.
1: പക്ഷെ
0: പേരൻസിന് ഇതെങ്ങനെ മനസ്സിലാവും? ഇപ്പം 12 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു സിവിയർ പെയിൻ ആണെങ്കിൽ സോ അവർ ഹോസ്പിറ്റലിൽ വരണം,
1: ഒരു ചെക്കപ്പ് നടത്തണം, ഒരു ബേസിക് ഒരു എന്താ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് പ്രോട്ടോകോൾസ്. പണ്ടൊക്കെ നമുക്ക് അപ് ടു 2025 there is a research study പറയുന്നത് 7 to 8 years ഒരു പെൺകൊച്ചിനെ ഫസ്റ്റ് സിംറ്റം ഓഫ് എൻഡോമെട്രിയോസിസ് തുടങ്ങിയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ 7-8 വർഷം എടുക്കുന്നുണ്ട്. എന്തിനാ? ബിക്കോസ് ദ സിംറ്റംസ് ആർ നോൺ സ്പെസിഫിക്. പലപ്പോഴും വിചാരിക്കും എക്സാം പ്രശ്നമാണ്, പലപ്പോഴും വിചാരിക്കും ഇത് ലൂസ് മോഷനിന്റെ പ്രശ്നമാണ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് അത് തള്ളിക്കളയും. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സ്കാനിങ്ങിൽ ചിലപ്പോൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നവരില്ല. സോ ഇറ്റ് നീഡ്സ് എ വാട്ട് യു കോൾ ലോ ത്രെഷോൾഡ് ടു ഡയഗ്നോസ്. ഇങ്ങനെ ആവാം സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിനെ ബാധിക്കാമെന്ന് ഡോക്ടർ അടുത്ത് പോയി ഒരു സിമ്പിൾ ചെക്കപ്പ് കൂടെ പിന്നെ ഒരു സ്കാനിങ് കൂടെ ചിലപ്പം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇസ് വാട്ട് യു കോൾ ആസ് MRI സ്കാൻ കൂടെ അവശ്യം വരുമ്പോൾ. അങ്ങനെ പിന്നെ അവസാന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ദൂർബിന്ന് കൂടെയോ എന്തെങ്കിലും പ്രൊസീജിയറിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബയോപ്സി എടുത്ത് സ്റ്റഡി കൺഫേം ചെയ്താലേ 100% നമുക്ക് കൺഫേം ആവത്തുള്ളൂ. വളരെ കോമൺലി നമ്മൾ സ്കാനിങ്ങിൽ കാണുന്നത് ചോക്ലേറ്റ് സിസ്റ്റ്. ഐ തിങ്ക് മെജോറിറ്റി പീപ്പിൾ വുഡ് ഹാവ് ഹേർഡ് ഇറ്റ്. ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന്, ഈ മെൻസ്ട്രൽ ബ്ലഡ് കട്ടി കട്ടി കിടന്നിട്ട് ഓവറിയിൽ ഉണ്ടാക്കുന്ന സിസ്റ്റാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതാണ് നമുക്ക് സ്കാനിങ്ങിൽ കാണാം. പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ ആവും അതൊക്കെ ആ ലെവലിലൂടെ
0: എത്താൻ.
1: സോ അതിന് മുമ്പേ നൗ ദ റീസെന്റ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എത്തുന്ന മുമ്പേ, ബിക്കോസ് ഒരു അവസാന ലേറ്റ് സ്റ്റേജ് വെൽക്കം ടു ദാറ്റ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ടു സ്റ്റാർട്ട് ദിസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കാം, ഹോർമോൺ ബ്ലോക്കിംഗ് മെഡിസിൻസ് ആയിരിക്കും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ലെവൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലത്തെ സിമ്പിൾ ടെസ്റ്റുകൾ കൂടെ റിസർച്ച് ലെവലിലാണ്, ലൈക്ക് ഇന്ന് ആയിട്ടില്ല, മാർക്കറ്റ് ലെവൽ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കിറ്റ് ഇസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മിങ്. ഈവൻ എൻഡോമെട്രിയോസിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഇൻ സപ്പോർട്ട് വിത്ത് ഇറ്റ്. ദേർ ഇസ് എ ഹ്യൂജ് റിസർച്ച് ഇൻ ദിസ്. ആൻഡ് ദാറ്റ് അതിനകത്ത് നമ്മൾ മൈക്രോസോമൽ RNA എന്നാൽ നമ്മൾ
0: MRNA
1: ഐദർ ഇൻ ദ യൂറിൻ, സലൈവ ഓർ ദ മെൻസ്ട്രൽ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്പർ 2, വി ഹാവ് വാട്ട് ഈസ് കോൾഡ് ആസ് റിസ്ക് സ്കോറിംഗ് സിസ്റ്റം. മീൻസ് ഈ സിംറ്റംസും അൾട്രാസൗണ്ട് ഫൈൻഡിങ്സും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എല്ലാം ഉൾപ്പെടെ ഒരു റിസ്ക് സ്കോറിംഗ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് വി ആർ റെഗുലർലി സ്റ്റാർട്ടഡ് യൂസിംഗ് എ ട്രിനൈറ്റ് ഡെഡിക്കേറ്റഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്ലിനിക്സ്. വി ഹാവ് 2 hours പെർ വീക്ക് ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഡിസീസ് ഓൺലി. സോ ആ സമയത്ത് വി യൂസ് ദിസ് സ്കോറിംഗ് സിസ്റ്റംസ് ടു എവാലുവേറ്റ് ഈ പെൺകൊച്ചിന് വിത്ത് ഇസ് ദർ ഇസ് ലോ സസെപ്റ്റബിലിറ്റി
0: ഉണ്ടോ,
1: ഉണ്ടാവാൻ സാധ്യത എത്ര ശതമാനം, ലോ സസെപ്റ്റബിലിറ്റി, ഹൈ സസെപ്റ്റബിലിറ്റി അല്ല, ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ ഒരു എടുക്കുമ്പോൾ വി വിൽ ബി ഏബിൾ ടു ഗൈഡ് ദം, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഡയറ്റിൽ ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് എക്സസൈസിൽ ചെയ്യാം. വി കൻ ഗൈഡ് ദ പേരൻസ് ആൻഡ് ദ സ്റ്റുഡൻസ്.
0: ഇവിടെ ഇപ്പം നമ്മൾ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? ഇപ്പം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്കിത് ട്രീറ്റ് ചെയ്ത് ഇത് മാറ്റാൻ പറ്റുമോ?
1: ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ലൈക്ക് എന്താ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്? ബിക്കോസ് വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് സിമ്പിളായിട്ട് ആസ് എല്ലാവരും കോമൺലി കേട്ടിരിക്കുന്നത് ഒരു പെയിൻ കില്ലർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. മീൻസ് ആ പെൺകുച്ചിന് ഹോം റെമഡീസ് ആയിട്ട് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ കൂടെ സിമ്പിൾ പെയിൻ കില്ലേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ ആയിരിക്കാം, ഇല്ല മെഫ്താൽ, മെഫനോമിക് ആസിഡ്, അങ്ങനത്തെ ചെറിയ പ്രോഡക്ട്സ് ആയിരിക്കാം. 1 or 2 days ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ പേഷ്യൻറ്റ് റിലീഫായിട്ട് ഈസ് ഏബിൾ ടു മാനേജ് ഹർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്നുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. ഇല്ല അത് പക്ഷേ ഷീ ഷുഡ് ബി അണ്ടർ കണ്ടിന്യൂസ് ഫോളോ അപ്പ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ക്രോണിക് കണ്ടീഷൻ. മീൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും അത് ചിലപ്പം 30% ആൾക്കാർക്ക് കൂടുകയും കുറയും ചെയ്യും. 30% ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് മാറാൻ സാധ്യതയുണ്ട്, 30% കുറയാനും സാധ്യതയുണ്ട്. സോ വിച്ച് കണ്ടീഷൻ, വിച്ച് ഗേൾ ഇസ് സഫറിങ് എന്ന് നമ്മൾ എപ്പോഴും ഫോളോ അപ്പിൽ നിൽക്കണം.
0: ഇത് കണ്ടുപിടിച്ചാൽ ഫോളോ അപ്പ് നിർബന്ധമാണ്.
1: ദാറ്റ് ഈസ് ദ ടേക്ക് ഹോം മെസ്സേജ്. ഫോളോ അപ്പ് ഇല്ലാത്ത നമ്മൾ കാണുന്നത് പെൺകൊച്ചുകൾ ചിലപ്പോൾ 2 വർഷം മുമ്പ് ഒരു ചോക്ലേറ്റ്സ് സർജറി കഴിഞ്ഞു ഡോക്ടറെ, അത് കഴിഞ്ഞിട്ട് പോയിട്ടേ ഇല്ല,
0: ഡോക്ടറിനെ
1: കണ്ടിട്ടില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്? അവിടെ ആ സ്റ്റിമുലസ് ഇസ് സ്റ്റിൽ ദയർ, സിസ്റ്റം

0: മാത്രം എടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ ദേഹത്തിലുള്ള ഹോർമോൺസ് അവിടെ തന്നെയുണ്ട്, നമ്മളെ കൂടെ ആ മറ്റേ ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ഈ
1: നോഡ്യൂളായിട്ടോ
0: എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഡെവലപ്പ് ആകാം. സോ ഫോളോ അപ്പ് ഇസ് എ മസ്റ്റ്. നമ്പർ ടു, ഹോർമോൺ എന്നുള്ള നമ്മൾ കണ്ടല്ലോ, ദിസ് ഈസ് ദ സ്റ്റിമുലസ്, അതാണ് ഫുഡ് ഇവിടെ. സോ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. മീൻസ് ചിലപ്പം നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിക്കേണ്ടി വരും. ആ ടാബ്ലറ്റ്സ് നമ്മൾ ഹോർമോൺസ് ചിലപ്പം പീരിയഡ്സിന് വരാതെ നോക്കിക്കോളൂ. ഇവിടെ ദ മെയിൻ കൾപ്രിറ്റ് ഇസ് ആ മെൻസ്ട്രൽ ബ്ലഡാണ്. എൻഡോമെട്രിയൽ ലൈനിങ് ഈസ് ഗോയിങ് ആൻഡ് സ്പ്രെഡിങ് എവറിവെയർ. അപ്പോൾ ആ ലൈനിങ്ങിനെ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഈസ് ഡൺ ത്രൂ ദ ടാബ്ലറ്റ്സ് വിച്ച് ബ്ലോക്ക് ദ ഹോർമോൺസ് അറ്റ് ദ ബ്രെയിൻ ലെവൽ, ബ്രെയിൻ ലെവലിലും പിന്നെ ഈസ്ട്രജൻ ലെവൽ. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീറ്റ്മെന്റ് ഈസ്, പണ്ട് നിനക്ക് ഒരു 5 വർഷം മുമ്പ് മാം ചോദിച്ചാൽ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ കൂടെ. എന്നിട്ട് ആ മെഡിസിൻസിന്റെ സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആയുർവേദ ഹോമിയോയിലോട്ട് പോകുന്നത്. പക്ഷെ വെരി ഹാപ്പി ടു സേ ദാറ്റ് ഇപ്പോൾ നമുക്ക് വി ഹാവ് സ്പെസിഫിക് മെഡിസിൻസ്, ലൈക്ക് ആ എൻഡോമെട്രിയം സെല്ലിൽ പോയിട്ട് ആ ബ്ലോക്ക്, ആ റിസെപ്റ്റർ മാത്രം, യെസ്, ആ റിസെപ്റ്റർ മാത്രം, ഈസ്ട്രജൻ ആൽഫ ബീറ്റ എന്താ ഉള്ളത്, ആ ബീറ്റ റിസെപ്റ്റർ മാത്രം ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി, ബട്ട് ദേ ആർ വെരി എഫക്റ്റീവ് ഇൻ കൺട്രോളിങ് സിംപ്റ്റംസ്. 50-70% പെയിൻ റിലീഫ് ഉണ്ടാവും. അല്ലാതെ സൈഡ് എഫക്ട്സ് ആർ വെരി ലെസ്, പേഷ്യൻസ് ആർ കംഫർട്ടബിൾ. ഡോക്ടർ ചിലപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ ഈ പില്ലും പണ്ടേ എന്താ എനിക്ക് തരാത്തേന്ന്. പഴയ പേഷ്യൻസ് ദേ ആസ്ക് അസ് ഒരു മാജിക് പുല്ലാണ് പില്ല് പോലെ ആണല്ലോ,
1: അതുകൊണ്ട് ഒരു 90% സിംപ്റ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ പോലെ.
0: യെസ്, ഒരു 50-70% വി ഹാവ് സീൻ ദാറ്റ് ആൻഡ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ കൂടെ. വേറെ ഒരു ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ഉണ്ട്, 5 ഇയേഴ്സിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ മെറീന കോയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ കോപ്പർ ടീ, ഒരു കോപ്പർ ടീ പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഹോർമോണൽ കോയിലാണ്. ആ കോപ്പർ ടീൻ്റെ ആംസിൽ, കയ്യിൽ മെഡിസിൻ ഉണ്ടാവും. സോ അത് യൂട്രസിന് അകത്ത് വെച്ചാൽ മതി, ബിക്കോസ് നമുക്ക് അവിടെയാണല്ലോ പ്രശ്നം. പെൽവിസും യൂട്രസിൻ്റെ അടുത്തല്ലേ, അപ്പം നമ്മൾ ഈ ഹോർമോൺ അവിടെ അകത്ത് വെക്കുമ്പോൾ സിവിയർ സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വേറെ ഒന്നും ഉണ്ടാവില്ല. അവിടെ മാത്രം ആ ഡിസീസിന് കൺട്രോൾ ചെയ്യും.
1: അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ അതിങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ കൺട്രോളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് അങ്ങനെയുള്ള
0: ഡെഫിനറ്റ്ലി ഇല്ല. മെറീന വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആസ് സച്ച് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്താ ഉള്ള, ചോക്ലേറ്റ് സിസ്റ്റം എന്താ ഉള്ള, ഇറ്റ് ഈസ് ലൈക്ക് എ കില്ലർ സെൽ, ഇറ്റ് ഗോസ് ആൻഡ് ഈറ്റ്സ് അപ്പ് എല്ലാം. നമ്മൾ എഗ്ഗിനൊക്കെ അത് തിന്നാൻ തുടങ്ങും, ഇറ്റ്സ് ലൈക്ക് ഈറ്റ്സ് അപ്പ് ദ എഗ്സ്. സോ അപ്പൊ നമ്മള് ഓവേറിയൻ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞത് കൊണ്ട് വന്ധ്യത്തെ കുറച്ച് കോമൺ ആണ്. 50% ഓഫ് ദ വിമൻ വിത്ത് ദിസ് കണ്ടീഷൻ ഹാവ്.
1: ഓക്കേ, 50% എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്.
0: യെസ്,
1: ഏർലി ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ?
0: കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ആ സിറ്റുവേഷൻ വരെ എത്തിച്ചില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ ഇൻ ദ ഫോളോ അപ്പ് ആൻഡ് ട്രീറ്റ്മെന്റ്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്ന് വിളിക്കുന്നത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ്. ബിക്കോസ് നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതാ പെൺകൊച്ചിന് 1 or 2 കുട്ടികളായിട്ട് ഒരു ഫാമിലി കംപ്ലീറ്റഡ് എന്നാ പറയുമ്പോൾ, വെൻ വി റിമൂവ് കംപ്ലീറ്റ്ലി 2 ovaries ഈസ്ട്രജൻ സ്റ്റിമുലസും ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലേ
1: ഒരു,
0: യെസ്, ഒരു ലെസ് ദാൻ 2% റിക്കറൻസ് വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ സ്റ്റേജ് വേർ മെനി വിമൻ ഈ 45-50 ഒക്കെ എത്തുമ്പോൾ ഈ സ്റ്റേജിലോട്ട് എത്തും
1: ചിലപ്പം.
0: ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് ഈസ് എ ചാലഞ്ച്. സോ 20-45 വരെ ദേ വിൽ ബി സ്ട്രഗ്ലിങ്. ദർ ഈസ് വൺ, ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ദിസ് ഈസ് എൻഡോമെട്രിയോസിസ് എന്ന ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. And they have won this first prize in the BAFTA Film Awards.
1: Ma'am, ante peru onnum kuda parayo.
0: This is endometriosis.
1: Okay.
0: Why I'm telling is, nammal adina chalpa ignore cheyidittundava. But the girl there is as young as 8 to 10 years laana. Avaru adolescence, college life engane nashichi poi ee disease kondu. How much she suffered and came out of it. ഉള്ളി 2-4 years ഇൻ്റെ ഇടയ്ക്ക് ഒരു 4-5 മേജർ സർജറീസ് ചെയ്യേണ്ടി വന്നു. അത്ര സിവിയാരിറ്റി വരെ കണ്ടീഷൻസ്
1: ഷോർട്ട് ഫിലിമിൽ അങ്ങനെയാണ്,
0: യെസ്, അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അത്ര സിവിയാരിറ്റി വരെ ഒരു പോവാനുള്ള കണ്ടീഷനാണ്. സോ അതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദ കമ്മ്യൂണിറ്റി ആസ് സച്ച്, പാരൻസ്, ഫാമിലി എല്ലാ സപ്പോർട്ടിലൂടെ വേണം ആ കുട്ടികളിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
1: പിന്നെ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പം പറഞ്ഞല്ലോ ലൈഫ്, നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു ലൈഫ് സ്റ്റൈലും
0: നമ്മൾ ഇത്ര മെഡിസിൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ മെഡിസിൻസിന്റെ കാര്യത്തില് ഇപ്പൊ പെയിൻ കില്ലർ ഇന്ന് രാവിലെ കൂടെ ഒരു മദർ പറയുമായിരുന്നു, 3 times a day മെഫ്താ

0: സ്പാസുകൾ കേസ് ഇറ്റ് ഓക്കെ. ബട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ഇസ് ആ പെൺകൊച്ച് തന്നെ എല്ലാ എക്സസൈസും പഠിച്ചിട്ടുണ്ട്. ഈ പീരിയഡ്സ് ടൈമിൽ എങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ എങ്ങനെ പെയിൻ റിലീഫ് കിട്ടുമെന്ന് പഠിച്ചു വെച്ചിരിക്കും. ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് പേഷ്യന്റ് ബിക്കോസ് അങ്ങനത്തെ എക്സസൈസസ് കൊണ്ട് ദ അമൗണ്ട് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ പെയിൻ കില്ലർ കംസ് ഡൗൺ. സപ്പോസ് 3 ഉള്ളത് 2 ആവാം, 2 ഉള്ളത് 1 ആവാം, അങ്ങനെയാണ് ബെനിഫിഷ്യൽ. ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ക്യൂർ ഓർ എ കംപ്ലീറ്റ് ഓൺലി ട്രീറ്റ്മെന്റ്. സോ സിമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസ്, നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവാം, ബ്രീത് ഇൻ ബ്രീത് ഔട്ട് കാം എക്സസൈസസ് എന്ന് പറയും. പിന്നെ 4-4 കാം എന്ന് പറയും, ജസ്റ്റ് മൂക്കിലോട്ട് എടുക്കുക, വായിലോട്ട് ബ്രീത് ഔട്ട് ചെയ്യുക, അങ്ങനെ
1: ഉള്ളിലേക്ക് എടുക്കുക,
0: അങ്ങനത്തെ സിമ്പിൾ എക്സസൈസസ് വേർ ദ ടമ്മി ആൻഡ് ദ പെൽവിക് ഫ്ലോർ റിലാക്സസ്, ദോസ് ആർ ദ വൺസ് വിച്ച് ഹെൽപ് ദം ഇൻ ദ കാമിങ് ഡൗൺ. ബേസിക്കലി ഇവിടെ ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്, ആ ഇൻഫ്ലമേഷനെ വി ഹാവ് ടു കാം ഡൗൺ. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കൂടെ കേട്ടിട്ടുണ്ടാവാം. ഇഫ് യു ഗൂഗിൾ ഓൾസോ യു വിൽ സീ എ ലിസ്റ്റ് ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. അതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കാം, ഇല്ല ജിഞ്ചർ, ഇഞ്ചി ചായ, യെസ് ഇഞ്ചി, പിന്നെ കുരുമുളക്, ഇങ്ങനത്തെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. ദേ ഹാവ് എ എഫക്ട്, അതിൻ്റെ ഒരു ലിമിറ്റിൽ ഡെയിലി 1 സ്പൂൺ അങ്ങനെ എടുക്കാം ഡ്യൂറിങ് ദ പീരിയഡ്സ്. അതായിരിക്കും നമുക്ക് ആ സമയത്ത് അമ്മമാരൊക്കെ ഇതിന്റെ മഞ്ഞൾ പൊടിയിട്ടിട്ട് പാല് കൊടുക്കുക. ആസ് സൂൺ ആസ് ദ പ്യൂബർട്ടി സ്റ്റാർട്സ് ദേ ഹാസ് ടു ബ്രിങ് ഇറ്റ് അല്ലേ, യെല്ലോ മിൽക്കും പിന്നെ മറ്റേ ഇഞ്ചി ചായ കഷായം ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അത് ആക്ച്വലി അത് നമുക്ക് ആക്ച്വലി സയന്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ ടു ഹാവ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് പെയിൻ കില്ലർ. അതേപോലെ ദർ ആർ സെർട്ടൺ തിങ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാളും ഫിഷ് ഫ്രൈന്റെ പകരം കറിയിലോട്ട് പോകുക, കോക്കനട്ട് ഒത്തിരി ഇടുന്നത് പോലെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം ആ ദിവസങ്ങളിൽ, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ സിവിയർ പെയിൻ ആൻഡ് പീരിയഡ്സ് ആ ദിവസങ്ങളിൽ. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആസ് ഐ സെഡ് അവോയ്ഡ് ചെയ്തിട്ട് ഗോ ഫോർ സലാഡ്സ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ സലാഡിന് പകരം ബോയിൽഡ് ആയിട്ട് എടുക്കാം. അങ്ങനെ കാം, ലൈറ്റ് ഓൺ ദ ടമ്മി എന്ന് പറയുന്നത്,
1: സോഫ്റ്റ് റെസ്റ്റ് കൊടുത്തോണ്ട്
0: യെസ് യെസ് ആ സമയത്ത് നമുക്ക് അങ്ങനെ കൊണ്ടുപോവാനേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രോബ്ലംസ്,
1: പെയിൻ കുറയ്ക്കാൻ പറ്റും.
0: യെസ്,
1: കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ ഈ രീതിയിൽ.
0: യെസ്, നമ്മൾ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ക്ലിനിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ ദിസ് ഇസ് ദ ബ്യൂട്ടി, എല്ലാം അണ്ടർ വൺ റൂഫ് വി ഹാവ് കെപ്റ്റ്. ഡയറ്റ് എക്സസൈസ് ഒക്കെ ഒരു പേഷ്യന്റ് ലീഫ്ലെറ്റിലെ എല്ലാ ഡീറ്റെയിൽ കവറേജ് ആയിട്ടുണ്ടാവും. സോ ദേ ഗെറ്റ് ടു മോഡിഫൈ ദെയർ നീഡ്സ്. ഒരു പേഷ്യന്റ് ഇത് വർക്കാവും, മറ്റേ പേഷ്യന്റ് അത് വർക്കാവില്ല. സോ ദേ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് ലേൺ ദെയർ ബോഡി. ഇറ്റ്സ് ലൈക്ക് സെൽഫ് മാനേജ്മെന്റ്, വി ഹെൽപ് ദം ഇൻ സെൽഫ് മാനേജ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ.
1: നമ്മളിപ്പം പറഞ്ഞു എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല്, ഫുഡൊക്കെ പറഞ്ഞു. ഇപ്പം ഈ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർജറിയിലേക്ക് പോകേണ്ടി വരാറുണ്ടോ?
0: സർജറി ഇസ് ആസ് ഐ സെഡ് ബിഫോർ, നമ്മുടെ ഇറ്റ് ഇസ് മീൻ സെലക്റ്റഡ് കേസസ്. ഇപ്പം മെഡിസിൻസിൽ റെസ്പോൺസ് കിട്ടുന്നില്ല, ഇല്ല മെഡിസിൻസ് എടുത്തിട്ടും കുറച്ച് 6 മന്ത്സ് കഴിഞ്ഞിട്ട് സിംപ്റ്റംസ് മാറുകയോ ഇല്ല സിസ്റ്റിൻ്റെ സൈസ് കൂടുകയോ ചെയ്യുന്നത്, ഇല്ല കുട്ടികൾ ട്രൈ ചെയ്തു ട്രീറ്റ്മെൻറ്റ് ഫെയിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ്, ഇല്ല സിവിയർ കണ്ടീഷൻ ആസ് ഐ സെഡ് ഇത് അടുത്തുള്ള ഓർഗൻസിനൊക്കെ ഒട്ടിപ്പിടിക്കുവാണല്ലോ. അപ്പൊ നമ്മൾ കിഡ്നീന്ന് വരുന്ന മൂത്രസഞ്ചിന്റെ ഒരു ട്യൂബാണ് യുരിറ്റർ. യുരിട്രിക് എൻഡോമെട്രിയോസിസ് 1-3% വരെ റയർ സിവിയർ കേസസിൽ കാണാറേ ഉള്ളൂ. ആ സമയത്ത് ഇറ്റ് ഇസ് കോൾഡ് സൈലന്റ് കില്ലർ. യു നോ വൈ? ബിക്കോസ് സിംപ്റ്റംസ് ഇല്ലാത്തയും ആ കിഡ്നീനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത ഏ സിംപ്റ്റമാറ്റിക്, അവർക്ക് കാലിൽ നീരെന്തിനാ വരുന്നത് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല, അങ്ങനത്തെ കണ്ടീഷൻസും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒട്ടിപ്പിടുത്തൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കീഹോളായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒട്ടിപ്പിടുത്ത നർവ് ബൈ നർവ് ഒരു സിംഗിൾ ഫൈബർ ഫൈബർ ഡിസെക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡാമേജ് ഉള്ള പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഡാമേജ് ഇല്ലാത്തത് ക്ലിയർ ചെയ്തിട്ട് ഈ കിഡ്നി ട്യൂബ് ആയിരിക്കാം, മീൻസ് യുരിട്ട മൂത്രസഞ്ചിന്റെ ട്യൂബ് ആയിരിക്കാം, ഇല്ല മൂത്രസഞ്ചി ആയിരിക്കാം, ചിലപ്പം വെൽകൊടലിൽ കൂടെ. ലക്കിലി കേരള എൻഡോമെട്രിയോസിസ് വളരെ കോമൺ ആണ്, പക്ഷേ ദിസ് ടൈപ്പ് ഓഫ് വെൽകൊടൽ ചെറുകൊടലിൻ്റെ അകത്ത് കയറി പോകുന്ന എൻഡോമെട്രിയോസിസ് കുറവാണ്, ഇവിടെ കുറവാണ്. പക്ഷെ ബാക്കി സിവിയറിറ്റി വളരെ കോമൺ.
1: കേരളത്തിൽ എൻഡോമെട്രിയോസിസ് വളരെ കാര്യമായിട്ട് ആളുകളിലുണ്ട്,
0: കണ്ടുവരുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ അതുകൊണ്ടാണ് ഈ മാർച്ച് മന്ത് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇൻക്രീസ് ദ അവയർനെസ് സോ ദാറ്റ് കം ഏർലി. ആൻഡ് ഈ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറീസിലോട്ട് പോകാൻ മുമ്പ് ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് ആൻഡ് ഇഫ് നെസസറി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ടു ബി ഡൺ ഇൻ ദ ഡെഡിക്കേറ്റഡ് സെന്റേഴ്സ് വെയർ വി ഹാവ് എക്സ്പെർട്ടീസ് ഫോർ ഇങ്ങനത്തെ നെർവ് സ്പെയറിംഗ് എന്ന് പറയും. ആ നെർവ്സ് ഒക്കെ സേവ് ചെയ്തിട്ട് വേണം ബാക്കി ഡാമേജ് ഇഷ്യൂസ്
1: എടുത്ത് മാറ്റാൻ. അത്രയും ഇതായിട്ടുള്ള ഒരു ഡോക്ടറിനെ അത് ചെയ്ത് തരാം.

0: നോക്കേണ്ടി വരും.
1: യൂഷ്വലി ഈ സർജറി ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണോ?
0: യെസ് യെസ്, ഡെഫിനറ്റ്ലി ഗൈനക്ലാബ്സ്. ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ഇവിടെ നമുക്ക് ആസ് ഐ സെഡ് ഈ മൂത്രസഞ്ചിന്റെ ട്യൂബൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ വി വുഡ് ലൈക്ക് ടു ഇൻവോൾവ് ദ യൂറോളജിസ്റ്റ് ഓൾസോ. അതേപോലെ ഈ വെൽക്കുടലാണ് കൂടുതൽ ഇൻവോൾവ്. അപ്പോൾ സർജിക്കൽ ഗാസ്ട്രോ സർജിക്കൽ ടീം കൂടെ അതിനകത്ത് വരും. ഗാസ്ട്രോനേക്കാൾ സർജിക്കൽ ടീം, സർജിക്കൽ ടീമാണ് നമ്മൾ ആ
1: ഷേവിംഗ്ലും ചെറുകുടലും ഒക്കെ ഇൻവോൾവ് ആവുന്നത് കൊണ്ട്.
0: വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഗൈനക്ലാബ് സർജറി. പെൽവിസിലെ ഉള്ള എല്ലാ ഡിസീസസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടു ഡു ദ ഡിസെക്ഷൻസ്. അതേ സമയത്ത് ഇത് റെക്ടൽ ഷേവിംഗ് എന്ന പറയും. ഈ റെക്ടം എന്ന് പറയുന്നത് വെൽക്കുടലിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഇത് പോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് കിടക്കുക, ഒരു ക്യാൻസർ പോലെ തന്നെ. അപ്പൊ അതിനിങ്ങനെ പയ്യെ പയ്യെ ഷേവ് ചെയ്ത് കൊടുത്തിട്ട് വി ആസ് ദ സർജൻസ് ടു ഇഫ് നെസസറി ടു ക്ലോസ് ഇറ്റ് ഓൾസോ. അങ്ങനെയാണ്.
1: ഇതൊരു മേജർ സർജറി തന്നെയാണ്.
0: യെസ്, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ സ്റ്റേജസും എല്ലാ രീതിയിലും മേജർ ആയിരിക്കണം. ഒരു സ്റ്റേജ് 1, 2, 3, 4 ആണ് സയന്റിഫിക്കലി വി കോൾ ഇറ്റ്. സോ 3 and 4 ഇസ് ചലഞ്ചിങ്. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് ദ പ്രൈമറി ട്രീറ്റിംഗ് പെൽവിക് സർജൻ, അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റ്.
1: പുതിയ എന്തെങ്കിലും റിസർച്ചും പുതിയ ട്രീറ്റ്മെന്റ്സും ഇപ്പം മാഡം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നടക്കുന്നുണ്ട്?
0: യെസ് യെസ്, ഡെഫിനറ്റ്ലി. ഇത് ഒരു ചലഞ്ചിങ് കോംപ്ലക്സ് മൾട്ടി ഫാക്ടറിൽ എന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഡയഗ്നോസ്റ്റിക് ഡിലേ, കണ്ടുപിടിക്കാനുള്ള 7-8 വർഷ താമസം ഒന്ന് മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. നമ്പർ 2 ഇസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്, സ്പെസിഫിക് ആ ഓർഗനിലോട്ട് എത്തിക്കുന്ന മെഡിസിൻസ്. പിന്നെ നെർവ് ആണല്ലോ ഇവിടെ പെയിൻ, ന്യൂറോപ്പത്തിക് പെയിൻ. ആ നെർവിൻ്റെ മെഡിസിൻസ് കൂടെ പുതിയ പുതിയ നോൺ ഹോർമോണൽ മെഡിക്കേഷൻസ്. ഇപ്പൊ ഇത്ര കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോർമോണൽ ഷിഫ്റ്റിലായിരുന്നു, ഇപ്പൊ നോൺ ഹോർമോണിലോട്ടാണ് ഷിഫ്റ്റ്. പിന്നെ വേറെ ഒരു റിസർച്ച് ഫൈൻഡിങ് എന്ന് വെച്ചാൽ, നമുക്ക് ഇത് ജസ്റ്റ് ഇൻഫ്ലമേഷൻ മാത്രമല്ലാത്ത നമ്മൾ വാട്ട് എവർ വി ഈറ്റ്, ഒരു ഗട്ട് മൈക്രോബയോം എന്ന് കേട്ടിട്ടുണ്ട്.
1: പ്രോബയോട്ടിക്സ്,
0: യെസ്, പ്രോബയോട്ടിക്സ്, ഗട്ട് മൈക്രോബയോം എന്ന്. നമ്മളെ ദേഹത്തിൽ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ കൂടെ ഉണ്ട്. ഗുഡ് ബാക്ടീരിയന്റെ അളവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോ ഈ ഗുഡ് ബാക്ടീരിയന്റെ അളവ് കുറയുമ്പോഴാണ് പല പ്രശ്നങ്ങൾ, ഈ എന്താ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ്,
1: മൈഗ്രെയിൻ, യെസ്,
0: കുറെ കാര്യങ്ങൾ വരും. അതേപോലെ എൻഡോമെട്രിയോസിന്റെ ഒരു ലിങ്ക് കൂടെ ജനറ്റിക്കലി ഉള്ളതുകൊണ്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് മൈക്രോബയോട്ട. അതുകൊണ്ടാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര്, മോർക്കറി, ഈസ്റ്റുള്ള അപ്പം, അങ്ങനത്തെ ഫുഡ് ഇസ് വെരി ഗുഡ് ഫോർ
1: ലൈവ് ആയിട്ട് ജീവനുള്ള ബാക്ടീരിയ ഉള്ള ഫുഡ്.
0: യെസ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വാട്ട് ഇസ് സ്പെസിഫിക്കലി ഈ ജനറ്റിക് ലിങ്ക്സ് എന്തൊക്കെ ഉള്ള, ആർക്കൊക്കെ വരാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സ്പെസിഫിക്കലി മെഡിസിൻസ്. പിന്നെ പ്രിസൈസ് ആയിട്ട് ഈ നരമ്പിനെ തന്നെ ഐഡന്റിഫൈ, MRI-യിലായാലും ചില റിപ്പോർട്ട്സ് വിൽ ബി വെരി വേഗ്, വെരി സട്ടിൽ ഫീച്ചേഴ്സ്, മീൻസ് വളരെ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ മെഡിസിൻസ്, സ്പെഷ്യൽ ഡൈ കളറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു റിസർച്ച്
1: അഡ്വാൻസ്. പ്രശ്നം വന്നിരിക്കുന്ന വിസിബിൾ ആവും
0: ഡെപ്പോസിറ്റ്സ്,
1: അപ്പൊ അവിടെ മാത്രം നമുക്ക്
0: ട്രീറ്റ്മെന്റ് ടാർഗറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ആണ് ഡെവലപ്മെന്റ്സ്
1: നടക്കുന്നത്.
0: പക്ഷെ as you know it takes many years
1: by the time
0: for example edutha namak HPV vaccine valare useful aanannu nammal oru 10 varsha thottu thodangittund pakshe luckily
1: ippo
0: yes last week aanu aadhar card il vannirikkana 14 years and below you can comment it
1: aagane
0: research inna namak clinics ore ettana korchu samayam edutha
1: adhe aalugalilekku adu kodukkan
0: കുറച്ച് സമയം,
1: 5, 8, 10 വർഷം എടുക്കും.
0: അതെ അല്ലേ? പക്ഷെ ആ വയസ്സ് ആയ ആൾക്കാരും എടുക്കണല്ലോ ഇഞ്ചക്ഷൻ. അതേപോലെ വി കാൻ്റ് മിസ് അവർ കിഡ്സ്. യെസ്.
1: ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആളുകളിലേക്ക്, ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ആളുകൾക്ക്. ഇപ്പം എനിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത്.
0: അപ്പം
1: എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം അവർ പറയുമ്പം പെയിനാണ്, പീരിയഡ്സിന് പെയിൻ ഉള്ളതാണ് അപ്പോൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എനിക്കും പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സിവിയർ പെയിനാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്ലോബലി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്?
0: വളരെ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ, സിമ്പിൾ പെയിൻ ഈസ് ഓക്കെ. ഇത് കോമൺ പെയിൻ ആണ് പീരിയഡ്സിൻ്റെ. പക്ഷേ എനിത്തിങ് യു ഫീൽ അബ്നോർമൽ, ഒരു പ്രാവശ്യം പോയി കണ്ടേക്കാം എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഫീവർ, വോമിറ്റിംഗ് ഓർ ബവൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ലൂസ് മോഷൻ ആയിട്ട് വരുക, അതിൻ്റെ കൂടെ മോഷൻ പോകുന്നേ ഇല്ല ആ 3 days, ഇല്ലെങ്കിൽ പണ്ട് പറഞ്ഞ പോലെ കൂടി കൂടി വരിക പെയിൻ, 3 days ഉള്ളത് 4 days, 2 days ഉള്ളത് 5 days, അങ്ങനെ കൂടി കൂടി വരിക, ഇല്ല പണ്ടില്ലാത്ത പുതിയ പെയിൻ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിത്തിങ് ലാസ്റ്റിംഗ് മോർ ദാൻ 6 months, സിക്സ് മന്ത്സ്

0: വരെയും കണ്ടിന്യൂസ്ലി വന്നോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സംതിങ് അബ്നോർമൽ. വൺ ഓർ ടു മന്ത്സ് വന്നു, തേർഡ് മന്ത് തൊട്ട് ഒട്ടും ഇല്ല, ഇറ്റ്സ് നോർമൽ ആണ്. പിന്നെ ബ്ലീഡിംഗ് ഒട്ടും അബ്സല്യൂട്ട്ലി നോർമൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇഫ് ദ ബ്ലീഡിംഗ് ഈസ് ഓൾസോ ഇൻക്രീസിങ്, ബ്ലീഡിംഗ് കൂടി കൂടി വരിക, പെയിൻ കൂടി കൂടി വരിക, സിക്സ് മന്ത്സ് ആയിട്ട് ഒന്ന് സബ്സൈഡ് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു
1: അറ്റൻഡ്. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന, സൗഖ്യം പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഡോക്ടറിന് അവരോട് പറയാൻ പറ്റി എൻഡോമെട്രിയോസിസിനെ പറ്റി പറയാൻ ഒരു കാര്യം നിർബന്ധമായിട്ടും പറയണം എന്ന് ഇത് കേൾക്കുന്നവരോട് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡോക്ടർ പറയുന്നത്?
0: യെസ്, ഡെഫിനറ്റ്ലി. ഒരു വീട്ടില് അച്ഛനെ കുറച്ച് ഫീവർ എന്ന് വെച്ചാൽ ആ വീട് കുഴപ്പമില്ല, എങ്ങനെങ്ങനെ മാനേജ് ആയിട്ട് എല്ലാവരും നോക്കിക്കോളും. പക്ഷെ അമ്മയ്ക്കൊരു പനി പിടിച്ചാൽ ഇല്ല, ലേഡി ഓഫ് ദ ഹൗസിന് ഒരു പ്രശ്നം വന്നാൽ ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റാൻഡ് സ്റ്റിൽ. സോ ഇറ്റ്സ് ദ ഡ്യൂട്ടി, എല്ലാവരുടെ കടമയാണ് നമ്മൾ ആ പെൺകൊച്ചുങ്ങളെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തും അതേപോലെ നമ്മൾ നേഷൻ ഒരു ഡെവലപ്ഡ് നേഷനിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സോ എവറിബഡി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പെയിൻ, ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഇൻക്രീസിങ് ഇൻറ്റൻസിറ്റി, അത് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ 3, ഇതിൻ്റെ ക്രോണിസിറ്റി അത്ര സിവിയർ ഉള്ളതുകൊണ്ട് ഫോളോ അപ്പ് ആൻഡ് റിക്കറൻസിനോട്ട് എല്ലാവരും ഒരു ശ്രദ്ധയോട് നോക്കണം. ബിക്കോസ് പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഒന്നും കാണത്തില്ല, പേഷ്യൻറ്റ് തിരിച്ചു വരത്തേ ഇല്ല. മൂന്നാമത്തെ വർഷം ഭയങ്കര സിവിയർ ആയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതും എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്, അവർക്ക് സമയം ഉണ്ടാവുന്നില്ല, നെഗ്ലക്ട് അറിഞ്ഞിട്ടല്ല. സോ അതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളിപ്പോൾ കാണുന്നത്. റിക്കറൻസ്, പ്രിവെൻഷൻ ഓഫ് റിക്കറൻസ് ആൻഡ് ഫോളോ അപ്പ്.
1: എൻഡോമെട്രിയോസിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേരളത്തിലെ കുട്ടികൾ സ്ത്രീകളിൽ കാണുന്നുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സാധാരണയിൽ കവിഞ്ഞുള്ള നമ്മുടെ സ്പീരിറ്റ്സിന്റെ സമയത്തുള്ള വേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധാരണ അല്ലാത്ത ഒരു വോമിറ്റിംഗ് വരുന്നു, അല്ല അതുപോലെയുള്ള സാധാരണ കാണാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു, അത് ആറുമാസം തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വരുന്നു എന്നൊക്കെ ഉള്ളപ്പം എവിടെയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം.
0: യെസ്,
1: ഉടനെ തന്നെ ഡോക്ടറിനെ കാണുകയും എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ചു അത് എൻഡോമെട്രിയോസിസ് കൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് തുടരുകയും ഡോക്ടറിനെ വന്ന് കണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പറയുന്ന സമയങ്ങളിൽ ഡോക്ടറിനെ വന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും അങ്ങനെ ഈ സിംറ്റംസിൽ നിന്നോ അല്ലെങ്കിൽ സിവിയർ ആവുന്നതിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
0: ഡെഫിനറ്റ്ലി. ഓക്കെ,
1: അപ്പം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ചൈത്ര TM, എറണാകുളം റിനായ് മെഡിസിറ്റിയിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. എൻഡോമെട്രിയോസിസ് എന്ന വിഷയത്തെപ്പറ്റി വളരെ ദീർഘമായിട്ട് നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചതിനും ഡോക്ടറിൻ്റെ തിരക്കിട്ട ജോലിയുടെ ഇടയ്ക്കൊന്നും അല്പസമയം കണ്ടെത്തി നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നതിനും റേഡിയോ കൊച്ചി 90 FM പേരിലുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മാം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

പരിസരമറിയാതോരു ചാപല്യം പലകുറി തുടരുമിതരസം ആരിങ്ക പ്രണയികളുടെ ചരിതം ഓരങ്കിൽ മനസ്സിനു ലഹരിമയം സർവാംഗം മദരസലയ സുഖതം ആനന്ദം ആത്മനിർവൃതിയടഞ്ഞിടുന്നൊരതിധന്യമായ നിമിഷങ്ങളെ വരിക ഹംസതൂലികമെടഞ്ഞ ശയ്യകളിൽ ഒരു പിടി മധുരവും അനിതര

0: അഴകിൻ സതിരായണയുമ്പോ
1: സിരകളിലേതോ പുതിയ വികാരം അലിയുകയാണെന്ന് വിഷാദം.

കുളം കുളിരുമായി വരവേൽക്കുമോ, എന്റെ കിളിക്കൂട്ടിന് കിരീടമേകുമോ പ്രണയ വസന്തം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം ചെല്ലാനത്തെ കടലേറ്റം. ഇന്നലെ, ഇന്ന്, നാളെ. ചെല്ലാനം കൊച്ചി മേഖലയുടെ കടലോര സംരക്ഷണ രംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനകീയവേദി കൺവീനർ വി ടി സെബാസ്റ്റ്യൻ തങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക റേഡിയോ അഭിമുഖം. നിർവഹണം രാഹുൽ ദേവ് ആർ കെ.
1: നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കേരളത്തെ ഏറ്റവും കൂടുതൽ കടലാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെല്ലാനം കടൽ തീരത്താണ്. റേഡിയോ കൊച്ചി 90 FM ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ 7 വർഷമായി സമരം ചെയ്യുന്ന സമരസേനാനിയായ വി ടി സെബാസ്റ്റ്യനാണ്. സാർ നമസ്കാരം. സാർ
2: നമസ്കാരം.
1: സാർ, ഈ കടലാക്രമണത്തിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്?
2: 2019 ഒക്ടോബർ 28 ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം, കുടിയൊഴിപ്പിക്കലും പുനരധിവാസവും വേണ്ട, തീരസുരക്ഷയാണ് വേണ്ടതെന്നും പറഞ്ഞ് ചെല്ലാനം കൊച്ചി ജനകീയവേദി തുടങ്ങിയ സമരം ഇന്ന് 2400 ദിവസം ഒക്കെ കഴിഞ്ഞിരിക്കും. ഇപ്പൊ ഭാഗികമായിട്ട് ഒരു 7.36 km ടെട്രാപോർഡ് കടൽ ഭിത്തി വന്നിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലവും കൂടി പൂർത്തിയാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടുത്തെ കടലാക്രമണം പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.
1: സാറിന്റെ വീട് ഇവിടെ തന്നെയാണോ?
2: ഞാൻ ചെല്ലാനത്തുകാരനാണ്, ജനിച്ചു വളർന്നതും ഇവിടെ തന്നെയാണ്, താമസിക്കുന്നതും എല്ലാം ചെല്ലാനത്ത്.
1: സാറേ, ഈ ചെല്ലാനത്ത് ചരിത്രപരമായ കടലാക്രമണത്തിന്റെ കാരണം എന്താണ്?
2: ചെല്ലാനം

കാലത്ത് പണ്ടിവിടെ കടലാക്രമണം ഉണ്ടായിരുന്ന സ്ഥലമല്ല. 1341 ഉണ്ടായ കൊച്ചഴിയാണ് കൊച്ചിയായി രൂപപ്പെട്ടത്. അന്ന് വിദേശ കച്ചവടക്കാർക്കൊക്കെ ഇവിടെ വന്ന് മലഞ്ചരക്കുകൾ കൊണ്ടുപോകാനായിട്ട് ഈ പ്രദേശം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലമായിരുന്നു. ധാരാളം നെല്ല്, തേങ്ങ, ഉണക്കമീൻ, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവയെല്ലാം അന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണമായിരുന്നു. ആ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് മലയോരങ്ങളിൽ നിന്ന്, കാടുകളിൽ നിന്ന് ഈ മലഞ്ചരക്കുമായിട്ട് തടികളുടെ ചങ്ങാടം കെട്ടിയാണ് ഈ മലഞ്ചരക്ക് ഇവിടെ എത്തിച്ചിരുന്നത്. പകരം അവർ ഈ സാധനം ഇവിടെയുള്ള കച്ചവടക്കാർക്ക് തന്നിട്ട് അരി, നെല്ല്, തേങ്ങ, വെളിച്ചെണ്ണ, ഉപ്പ്, ഉപ്പുമീൻ, ചെമ്മിപ്പരിപ്പ് ഈ വക സാധനങ്ങളുമായിട്ട് തിരിച്ചു പോകുമായിരുന്നു. അല്ലാതെ കാശൊന്നും മേടിക്കുന്ന കൊടുക്കുന്ന പരിപാടിയില്ലായിരുന്നു. ഈ മലഞ്ചരക്ക് വിദേശീയർക്ക് പായക്കപ്പലുകളിൽ നിന്നും പത്തേമാരികളിലും അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും, അന്ന് ഗൾഫ് എന്നല്ല പറയുന്നത, പേർഷ്യ എന്നാണ് പറയുന്നത്, പേർഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ എത്തുന്ന വിദേശീയ നാവികർക്ക് നമ്മൾ ഈ മലഞ്ചരക്ക് കൊടുത്തിട്ട് അവര് പകരം സ്വർണ നാണയം, സ്വർണക്കട്ടിയും ഒക്കെ നമുക്ക് തന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അങ്ങനെ സമ്പൽ സമൃദ്ധമായി കഴിഞ്ഞിരുന്ന കാലത്താണ് ഈ കൊച്ചി അഴി രൂപപ്പെടുന്നത്. അതിനു മുമ്പ് മുസാരീസ് അഴി കൊടുങ്ങല്ലൂരായിരുന്നു. 1341 വലിയ വെള്ളപ്പൊക്കത്തിൽ ആ അഴി അടഞ്ഞു പോവുകയും കൊച്ചിയിൽ ഒരു കൊച്ചഴി രൂപപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് നമ്മൾ കൊച്ചി കായൽ, കൊച്ചി കായൽ എന്ന് പറയുന്ന വേമ്പനാട്ട് കായൽ എന്ന് പറയുന്ന കൊച്ചി കായൽ, ഈ വേമ്പനാട്ട് കായൽ ശുദ്ധജല തടാകമായിരുന്നു. അന്ന് നമുക്ക് ഡാമുകളൊന്നുമില്ല. അപ്പോൾ കാലവർഷക്കാലത്തും തുലാവർഷക്കാലത്തും വരുന്ന വെള്ളം, മലയോരങ്ങളിൽ നിന്ന് ഒഴുകി എത്തുന്ന വെള്ളം ഈ ശുദ്ധജല തടാകത്തിൽ പൊങ്ങിക്കഴിയുമ്പോൾ ഈ തീരദേശങ്ങളൊക്കെ മുങ്ങുന്നൊരവസ്ഥ വരുമ്പോൾ കടലിലേക്കൊന്നെങ്കിൽ പൊട്ടിച്ച് വിടും, അതല്ലെങ്കിൽ പ്രകൃതി തന്നെ പൊട്ടിച്ച് കടലിലേക്ക് ഒഴുകി വെള്ളം പോകും. അങ്ങനെയാണ് വെള്ളം ശുദ്ധജല തടാകം പോലുള്ള സ്ഥലത്തെ വെള്ളത്തിൻ്റെ ഉയരം നിയന്ത്രിച്ചിരുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകുമ്പോൾ അതിനാണ് അഴി ഓടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അഴി ഓടിയതാണ് കൊച്ചിയിൽ 1341. അതിനുശേഷം പല വർഷങ്ങളിൽ, വേനൽക്കാലം മുമ്പ് ഇത് തന്നെ താൻ അടഞ്ഞു പോവും, പിന്നെ വീണ്ടും തുറയും, ചില വർഷങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ തുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കച്ചവടത്തിന് വേണ്ടി കൊച്ചി അഴി മണ്ണുകോരി മാറ്റി നിലനിർത്തുകയാണ് ചെയ്തത്. അതിനുശേഷം 1924 കൊച്ചി തുറമുഖം ആധുനികവൽക്കരിക്കാനായിട്ട് ആഴം കൂട്ടി ട്രഡ് ചെയ്ത് കിട്ടിയ ചെളിയും മണ്ണും വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിക്ഷേപിച്ച് അതാണ് വില്ലിംഗ്ടൺ ഐലൻഡായി ഇപ്പോൾ നേവിയുടെ ആസ്ഥാനമൊക്കെ ആയിട്ട്, സതേൺ നേവൽ കമാൻഡിൻ്റെ സ്ഥലമായിട്ടും മറ്റ് കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ എല്ലാം നിവർത്തിയെടുത്തത്. അപ്പോൾ ഈ ആഴം കൂട്ടി ആണ് അന്ന് 1928 മെയ് 26 എസ് എസ് പത്മ എന്ന് പറയുന്ന കപ്പൽ കയറിയാണ്, സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന കപ്പൽ കയറിയാണ് ഈ കൊച്ചി തുറമുഖ ഉദ്ഘാടനം ചെയ്യുന്നത്. കൊച്ചി തുറമുഖം വന്നതിന് ശേഷമാണ് ചെല്ലാനം കൊച്ചി തീരത്തെ കടലാക്രമണം രൂക്ഷമായത്. കടലിൽ സാധാരണഗതിയിൽ വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും ഒഴുക്ക്. അതിന് കാരണമെന്ന് പറയുന്നത് ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് മഞ്ഞുരുകിയും ഐസുരുകിയും ഒക്കെ വരുന്നതും നദികളിലൂടെയും പുഴകളിലൂടെയും ഒക്കെ എത്തുന്ന കടലിലെത്തുന്ന വെള്ളം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, ധ്രുവപ്രദേശങ്ങളിൽ നിന്നും, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരും. ഈ ഭൂമധ്യരേഖ പ്രദേശത്താണ് ഈ വെള്ളം നീരാവിയായിട്ട്, സ്റ്റീമായിട്ട് സൂര്യൻ്റെ പ്രകാശം, അല്ലെ സൂര്യൻ്റെ ചൂട് ഏറ്റവും കൂടുതലുള്ള അവിടെ നിന്നാണ് ഇത് തിരിച്ച് പോകുന്നത്. അങ്ങനെ ഈ സൈക്കിള് തുടരുകയും, അങ്ങനെ നമ്മളുടെ ഈ കേരളത്തിൻ്റെ തീരത്ത് സ്ഥിരമായി കടലിലെ ഒഴുക്കെന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് തെക്കോട്ടായിരിക്കും. പ്രകൃതിയിൽ എന്തെങ്കിലും അസന്തുലിതാവസ്ഥ ഉണ്ടാകുക, ന്യൂനമർദ്ദം ഉണ്ടാകുക, കാറ്റുണ്ടാകുക, ജലപ്രവാഹങ്ങളുണ്ടാകുക സമുദ്രത്തിൽ, ഭൂകമ്പങ്ങളുണ്ടാകുക, ഇങ്ങനെയുള്ള സമയത്താണ് തെക്ക് നിന്ന് വടക്കോട്ട് വെള്ളം ഒഴുകുന്നത്. അതിന് തെക്കൻ നീര്, തെമ്മാറെന്ന് ഒക്കെ പറയും, മറ്റതിന് വടക്കൻ നീരെന്നാണ് പറയുന്നത്. അപ്പോൾ തെക്കൻ നീര് വരുമ്പോഴാണ്, തെക്ക് നിന്ന് വടക്കോട്ട് ഒഴുകുമ്പോഴാണ് കടല് പ്രക്ഷുബ്ധമാകുന്നതും കടല് രൂക്ഷമാകുന്നതും കടല് കയറുന്നതും കടല് ആക്രമണകാരികളും. വടക്ക് നിന്ന് തെക്കോട്ടുള്ള ഒഴുക്കും വേലി ഇറക്കത്തിന് ഈ ഫോർട്ട് കൊച്ചി വൈപ്പിൻ അഴിമുഖത്തു നിന്ന് പടിഞ്ഞോട്ടുള്ള ഒഴുക്കും കൂടി സന്ധിച്ചിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയിടിച്ച് തെക്ക് പടിഞ്ഞോട്ടൊഴുകി അത് ചെല്ലാനം പ്രദേശത്ത് വെച്ച് തിരിച്ചൊഴുക്കായി ഒരു സെൻട്രിഫ്യൂഗൽ ഒഴുക്ക്, ഒരു ചുഴി പോലെയായി രൂപപ്പെട്ട് ചെല്ലാനം കൊച്ചി തീരത്തിൻ്റെ തീരക്കടലിൽ, കടലെപ്പോഴും വടക്ക് നിന്ന് തെക്കോട്ടാണ് ഒഴുകുന്നതെങ്കിലും ഈ ചെല്ലാനം കൊച്ചി തീരത്തെ തീരക്കടലിൽ ഒഴുകുന്നത് തെക്ക് നിന്ന് വടക്കോട്ടായിരിക്കും. അങ്ങനെ ഒരേ സ്ഥലത്തേക്ക് മാത്രം ഒഴുക്ക് വരുമ്പോൾ മണ്ണൊഴുക്കും തെക്ക് നിന്ന് വടക്കോട്ട് മാത്രമാകും. തെക്ക് നിന്ന് വടക്കോട്ട് മണ്ണൊഴുകി പോകുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഇവിടത്തെ തീരക്കടലിലെ ആഴം കൂടും. തീരക്കടലിലെ ആഴം കൂടുന്നതാണ് ഇവിടുത്തെ കടലാക്രമണത്തിന് പ്രധാന കാരണം. അങ്ങനെ 1928 മുതലാണ് ഇവിടെ രൂക്ഷമായ കടൽ കയറ്റം തുടങ്ങിയത്. ഏതാണ്ട് ചെല്ലാനം കൊച്ചി, ചെല്ലാനം തീരത്തൊക്കെ 2 മുതൽ 3 വരെ കിലോമീറ്റർ ദൂരത്തിലാണ് കര കവർന്നത് കടലിൽ. വെള്ളം കയറി

0: ഇപ്പൊ കടൽ കാണുന്ന സ്ഥലമൊക്കെ അന്ന് കരയായിരുന്നു, 1928 മുമ്പ്. അപ്പൊ ഈ കരകൾ ഇങ്ങനെ പോന്ന് എല്ലാ വർഷവും ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ 100 മീറ്റർ ഇങ്ങോട്ട് കയറി കടലാകുന്ന സമയത്ത് അന്ന് ജനങ്ങൾക്ക് കിഴക്കോട്ട് മാറി താമസിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഭൂമി എന്ന് പറയുന്ന രാജാവിൻ്റെയാണ്, എല്ലാവർക്കും എവിടെയെങ്കിലും പോയി താമസിക്കാം ഏതെങ്കിലും. അതുകൂടാതെ വീട്ടുപകരണങ്ങളൊന്നുമില്ല, ആകെ ഒരു ചട്ടിയ ഒരു കലമ ഉണ്ടാവും, 3 കല്ലും ഉണ്ടെങ്കിൽ അടപ്പുമായി, 3-4 ഓല മടഞ്ഞത് വളച്ചു കെട്ടിയാൽ വീടായി. ആ ഒരു കാലഘട്ടത്തിൽ ജനങ്ങളിങ്ങനെ ഈ സ്ഥലത്തിനൊന്നും പ്രാധാന്യം വില കൊടുക്കാതെ ഇങ്ങനെ പോന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രക്ഷോഭങ്ങളും ഉണ്ടായി. ഈ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ഇടക്ക് കുറേശ്ശെ കല്ലുകളൊക്കെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിട്ട് 1965 ഉണ്ടായ വലിയ കടൽകയറ്റത്തിൽ, രാത്രിയാണെന്ന് കടൽകയറ്റം ഉണ്ടായത്, ഒരു വെളുത്ത പാവിൻ്റെത്, ആ കടൽകയറ്റത്തിന് ശേഷമാണ് ഇവിടെ കരിങ്കൽ ഭിത്തി വ്യാപകമായിട്ട് കൊണ്ടുവന്ന് ഇട്ടത്. വഞ്ചികളിൽ കൊണ്ടുവന്ന കരിങ്കല്ല് കായലിലൂടെ കൊണ്ടുവന്നിട്ട് റെയിൽപ്പാളം പോലുള്ള പാളം ഒരുക്കി അതിൻ്റെ മേളിൽ ട്രോളി വെച്ചാണ് ഈ കടൽ തീരത്തേക്ക് കല്ലെത്തിച്ചത്. ഈ കല്ല് കടൽ തീരത്ത് ഇടുന്നതിന് മുൻപ് കശുമാവിൻ്റെയും പുളിയുടെ വാളം പുളിയുടെയും ഒക്കെ കൊമ്പ് വെട്ടി അത് ബണ്ടിലായിട്ട് കെട്ടി അടിയിൽ നിരത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മേളിലാണ് നമ്മൾ വാർക്കുമ്പോൾ കമ്പി കെട്ടുന്നത് പോലെ ഇങ്ങനെ ബേസായിട്ട് ഈ ചുള്ളിക്കമ്പുകൾ കെട്ടി ബണ്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ മേളിലാണ് കല്ലടിക്കിയത്. അങ്ങനെ 1966-67 കാലഘട്ടം കൊണ്ട് ഇവിടെ കരിങ്കൽ ഭിത്തി വന്ന് 100 എന്ന ക്രമത്തിൽ ഗ്രോയിൻസ് എന്ന പേരിൽ പുലിമുട്ടുകൾ ബ്രേക്ക് വാട്ടർ വാളും നിർമ്മിച്ച് പടിഞ്ഞോട്ട് കടലിലേക്ക് ചെറിയ ബ്രേക്ക് വാട്ടർ വാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊച്ചി തുറമുഖം ഓരോ നിശ്ചിത നാള് കഴിയുമ്പോഴും ആഴം കൂട്ടാൻ തുടങ്ങി. ആഴം കൂട്ടുക എന്ന് പറയുന്നത് വലിയ കപ്പലുകൾ വരാൻ തുടങ്ങി. ഇപ്പോൾ 1 കപ്പൽ കഴിഞ്ഞ് 2 കപ്പൽ, 3 കപ്പൽ, അങ്ങനെ ഓരോ തലമുറ മാറും തോറും കപ്പലുകളുടെ ഡ്രാഫ്റ്റ് അതായത് ആഴം കൂടുന്നു. ആഴത്തിലുള്ള കപ്പലുകൾക്ക് കൂടുതൽ കേവഭാരമുള്ള കുറേ ടെണ്ണേജ് ഉള്ള കപ്പലുകൾക്ക് ഇവിടെ കയറണമെങ്കിൽ ആഴം വേണം. അങ്ങനെ പല സമയത്തായിട്ട് കൂട്ടി 3 മുതൽ 5 വരെയുള്ള ആഴം ഏതാണ്ട് 2011 ആയപ്പോൾ 10. ഈ 10 ആയിരിക്കുന്ന സമയത്താണ് അങ്ങനെ കുറേ നാൾ പോയിക്കൊണ്ടിരുന്നത്.
1: സാറെ, ഇപ്പോഴുള്ള രൂക്ഷമായ കടലാക്രമണത്തിന് കാരണം എന്തായിരുന്നു?
0: 2011 വല്ലാർ ഭാഗത്ത് DP World ദുബായ് പോർട്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി കൊച്ചുംപോർട്ട് ഏറ്റെടുത്ത് കണ്ടെയ്നർ ടെർമിനൽ. അപ്പൊ അവര് 2011 വന്നിട്ട് കൊച്ചി തുറമുഖത്തിന്റെ 10 ഉണ്ടായിരുന്ന ആഴം 14.5 ആയിട്ട് വർദ്ധിപ്പിച്ച് അത് അവരും പോർട്ടുമായിട്ടുള്ള എഗ്രിമെന്റിന്റെ വെളിച്ചത്തിൽ പോർട്ട് ആഴം കൂട്ടി കൊടുക്കണം. പോർട്ട് അങ്ങനെ പെട്ടെന്ന് 2011 വന്ന DP World വേണ്ടി ആഴം കൂട്ടി 2015-16 ആഴം 14.5 ആഴം കൂടുമ്പോൾ അഴിമുഖത്തുകൂടി ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടും. അളവ് കൂടുമ്പോൾ കടലിലുണ്ടാകുന്ന കുത്തൊഴുക്ക് കൂടും. അങ്ങനെ കുത്തൊഴുക്ക് കൂടി നമ്മുടെ തീരക്കടല ചില്ലാനം കൊച്ചി തീരത്തെ തീരക്കടല മണ്ണ് ഭയങ്കരമായിട്ട് ഒഴുകിപ്പോയി. 1980 കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ ശക്തമായ കടൽ ഭിത്തി ഉണ്ടാക്കിയതാണ്. വലിയ കടൽ ഭിത്തി കല്ലുകൾ വെച്ച് നല്ല ശക്തമായ കടൽ ഭിത്തി ഉണ്ടായതാണ്. അതിനുശേഷം വലിയ കുഴപ്പമില്ലായിരുന്നു, കടലുകയറ്റമൊന്നും അങ്ങനെ ഇല്ലാതിരിക്കുന്ന സമയത്താണ് DP World വന്നതും DP World ആഴം കൂട്ടിയതും. ആഴം കൂട്ടി അതിൻ്റെ ഫലം ഇവിടെ 1-2 കൊല്ലം കൊണ്ട് ആഴം ക്രമാതീതമായി കൂടി. ഈ സമയത്താണ് 2017 ഓഖി എന്ന് പറയുന്ന വലിയ ചുഴലിക്കാറ്റ് വരുന്നത്. ശക്തമായ ചുഴലിക്കാറ്റ് വന്നപ്പോൾ അതിനാനുപാതികമായി വളരെ വലിയ തിരമാല വന്നു. ആ തിരമാലയിൽ ഞങ്ങളുടെ ഇവിടുത്തെ കടൽ ഭിത്തി ചിന്ന ഭിന്നമായി തകർന്നു പോകുകയും ചെല്ലാനം പഞ്ചായത്തിൻ്റെ തെക്കൻ മേഖലകളിലാണ് ആദ്യം ഇത് വരുന്നത്. അതിൻ്റെ ഇടക്ക് ചെല്ലാനം ഫിഷിംഗ് ഹാർബർ 2010-11 കാലഘട്ടങ്ങളിൽ ചെല്ലാനം ഫിഷിംഗ് ഹാർബർ വന്നു. ചെല്ലാനം പഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്ത് ആണ് ഈ ഫിഷിംഗ് ഹാർബർ വന്നത്. അപ്പോൾ ഈ ഫിഷിംഗ് ഹാർബർ വന്നപ്പോൾ അതിന് 2 പുലിമുട്ടിട്ട് ബ്രേക്ക് വാട്ടർ വാളിട്ട് കടലിലേക്ക് വളരെ നീളത്തിലുള്ള ബ്രേക്ക് വാട്ടർ വാളിട്ടപ്പോൾ അതിൻ്റെ തെക്കുവശത്തു നിന്ന് തെക്ക് നിന്ന് ഒഴുകി വരുന്ന മണ്ണ് വടക്കോട്ട് ഒഴുകി വരുന്ന മണ്ണ് അവിടെ സെറ്റിലാകുകയും അവിടെ കര തീരം പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് മണ്ണ് വരുന്നില്ല, എന്നാൽ ഒഴുക്കുള്ളത് കൊണ്ട് മണ്ണ് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ആഴം ക്രമാതീതമായി കൂടിയത്. അപ്പോഴാണ് ഈ DP World ആഴം കൂട്ടി അതിൻ്റെ ഇടക്ക് ഓഖി വന്നപ്പോഴാണ് കരിങ്കൽ ഭിത്തിയൊക്കെ ഇടിഞ്ഞ് തകർന്ന് അതിനുശേഷമാണ് 2017 ശേഷമാണ് ഇവിടെ കടലാക്രമണം അതിരൂക്ഷമായത്. അപ്പോൾ 19 ഭയങ്കരമായിട്ട് കടൽ കയറാൻ തുടങ്ങി. 19, 20, 21 അതിരൂക്ഷമായി കടൽ കയറി. അങ്ങനെയാണ് 21 ആയപ്പോൾ കേരളം ഭരിക്കുന്ന. അപ്പോൾ അതിൻ്റെ ഇടക്ക് വേറെ ഒരു സംഭവം ഉണ്ടായി. 2011 വരെ കേന്ദ്ര സർക്കാരിനായിരുന്നു കടൽ തീര സംരക്ഷണം. 2011 നിരന്തരം കടൽ തീരമുള്ള സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ട് അധികാര സംസ്ഥാനങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ വെളിച്ചത്തിൽ 2011 ഇത് സംസ്ഥാനങ്ങൾക്ക് കൈമാറി ഇതിൻ്റെ ഗ്രാൻഡ് കേന്ദ്രം കൊടുക്കുമെന്നാണ്.

0: പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടല് കയറി ഇത്രയും സംഭവം ഉണ്ടായി. 2021 കയറിയ രണ്ടാം പിണറായി സർക്കാർ, കേരള സർക്കാർ 344.2 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയും അത് ആദ്യം കരിങ്കല്ലിടും, അതിൻ്റെ മേളിൽ ടെട്രാപ്പൂട് നിരത്തും, അത് പടിഞ്ഞാറ് വശവും മുകളിലും ടെട്രാപ്പൂട് നിരത്തും, ഏറ്റവും മുകളിൽ 2.5 മീറ്റർ വീതിയിൽ നടപ്പാത, ഹാൻഡ്രൈലോടുകൂടിയ നടപ്പാത, അങ്ങനെ മനോഹരമായിട്ട് അത് ചെയ്തു. അപ്പോൾ ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ഈ 18-19 കിലോമീറ്റർ സ്ഥലത്ത് ചെയ്തില്ല, ആകെ ചെയ്ത് 7.36 കിലോമീറ്റർ ആണ് ചെയ്തത്. അത് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വടക്കുവശത്ത്, അതിൻ്റെ ഇടക്ക് ടെട്രാപ്പൂട് കടൽ ഭിത്തി നിർമ്മിച്ചതോടൊപ്പം തന്നെ ബസാർ വേളാങ്കണ്ണി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 6 ബ്രേക്ക് വാട്ടർ വാളും കൂടി, പുലിമുട്ടുകളും കൂടി നിർമ്മിച്ച്, അപ്പോൾ ഈ ആ പുലിമുട്ട് കൂടി നിർമ്മിച്ചപ്പോൾ കുറച്ചെങ്കിലും വരുന്ന മണ്ണ് അതിൻ്റെ തെക്കുവശം തടഞ്ഞിടുകയും വടക്കുവശത്ത് ആഴം കൂടുകയും ചെയ്തു. അങ്ങനെ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെട്രാപ്പൂട് കടൽ ഭിത്തി നിർമ്മിച്ചതിൻ്റെ വടക്കുവശത്ത്, വടക്കുവശത്തെന്ന് പറഞ്ഞാൽ പുത്തൻതോട്, കണ്ണമാലി, ചെറിയടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലിയും, പിന്നെ അത് കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷൻ്റെ സ്ഥലമാണ് മാനാശ്ശേരി, സൗദി ബീച്ച് റോഡ്, ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ കടൽ കയറ്റം രൂക്ഷമാവുകയും ചെയ്തു. നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഇതേപോലെ അങ്ങേയറ്റം വരെ, ഫോർട്ട് കൊച്ചി വരെ ചെയ്യണം. അത്യാവശ്യമായിട്ട് ബീച്ച് റോഡ് വരെയെങ്കിലും ചെയ്യണം. കാരണം ബീച്ച് റോഡ് വരെ എന്ന് പറയുമ്പോൾ ബീച്ച് റോഡിനപ്പുറത്തേക്ക് INS ദ്രോണാചാര്യയുടെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ 23 പുലിമുട്ട് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ചെറുതാണെങ്കിലും 23 പുലിമുട്ടുണ്ട്. അതുകൊണ്ട് തീരക്കടലിൽ അവിടെ മണൽ നിക്ഷേപമുണ്ട്, ആഴം കുറവാണ്. തൽക്കാലം ഈ ബീച്ച് റോഡ് വരെയെങ്കിലും കടൽ ഭിത്തി നിർമ്മിക്കണമെന്നുള്ളതാണ് നമ്മളുടെ ഡിമാൻഡ്. കൂടാതെ കഴിഞ്ഞ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത് ചെല്ലാനം പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ, കോർപ്പറേഷൻ്റെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്താതെ 6.1 കിലോമീറ്റർ സ്ഥലത്ത് ഈ പദ്ധതി നീട്ടാനുള്ള ഒരു പദ്ധതി വന്നായിരുന്നു. പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അവർക്ക് വേറെ നടപടിക്രമങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല. ഇനി പുതിയ സർക്കാർ കഴിഞ്ഞാൽ മാത്രമേ ഇനി അതിന് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുള്ളൂ, സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ രണ്ടാം ഘട്ടം ചെയ്യുമ്പോൾ തന്നെ അത് ബീച്ച് റോഡ് വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഒറ്റടിക്ക് ഒറ്റ സ്ട്രെച്ചായിട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം.
1: സാറെ, 2018 പ്രളയം സമയത്ത് ഇവിടെ എങ്ങനെയായിരുന്നു കടലിന് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു?
0: 2018 August 15 പ്രളയം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഇവിടെ ഒരു തുള്ളി വെള്ളം കയറിയിട്ടില്ല. അന്ന് വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കുറേ കുടുംബങ്ങൾ, ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ ഏതാണ്ട് 4-5 കുടുംബങ്ങളാണ് വന്ന് താമസിച്ചത്. എൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള അവരുടെ മിത്രങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇട്ട് 5-8 വീട്ടുകാർ ഞങ്ങളുടെ വീടുകളിൽ തന്നെ താമസിച്ചു. അപ്പോൾ അന്ന് ഇവിടെ ഒരു തുള്ളി വെള്ളം കയറിയില്ല. പക്ഷേ 2017 ഓക്കി സമയത്ത് ഇവിടെ വെള്ളം കയറി കാറ്റ് വന്നപ്പോൾ. അതിനുശേഷം 18, 19, 20, 21 ഭയങ്കരമായിട്ട് വെള്ളം കയറിയത്. 21 അതായത് ഇവിടെ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലാണ് വെള്ളം കയറിയത്. അത് ഇവിടെ നിന്ന് കിഴക്കോട്ട് കായലുകൾ വരെ എല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ നിന്ന് കിഴക്ക് കായലിലേക്ക് പോകുന്നിടത്തുള്ള കായലിൻ്റെ അരികിലുള്ള വീടുകളൊക്കെ വരെയും മുങ്ങി. മഴ കൊണ്ടുവരുന്ന പ്രളയം ഇവിടെ ബാധിക്കാറില്ല. ഇവിടെ ബാധിക്കുന്നത് കടല് കയറിയുള്ള വെള്ളപ്പൊക്കമാണ്. കാരണം അല്ലാതെ ഇവിടുത്തെ തീരം പൊങ്ങിയ തീരമാണ്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തീരത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ധാരാളം കനാലുകൾ, തോടുകൾ, പിന്നെ കായലുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ വരുന്ന വെള്ളം അപ്പം തന്നെ ഒഴുകിപ്പോയിക്കൊള്ളു. അതുകൊണ്ട് ഇവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായില്ല കാറ്റ് വന്നപ്പോൾ. അതിനുശേഷം 18, 19, 20, 21 ഭയങ്കരമായിട്ട് വെള്ളം കയറിയത്. 21 അതായത് ഇവിടെ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിലാണ് വെള്ളം കയറിയത്. അത് ഇവിടെ നിന്ന് കിഴക്കോട്ട് കായലുകൾ വരെ എല്ലാം മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ നിന്ന് കിഴക്ക് കായലിലേക്ക് പോകുന്നിടത്തുള്ള കായലിൻ്റെ അരികിലുള്ള വീടുകളൊക്കെ വരെയും മുങ്ങി. അപ്പോൾ മറ്റ് മഴ കൊണ്ടുവരുന്ന പ്രളയം ഇവിടെ ബാധിക്കാറില്ല. ഇവിടെ ബാധിക്കുന്നത് കടല് കയറിയുള്ള വെള്ളപ്പൊക്കമാണ്. കാരണം അല്ലാതെ ഇവിടുത്തെ തീരം പൊങ്ങിയ തീരമാണ്. അതുകൂടാതെ തന്നെ ഇവിടുത്തെ തീരത്ത് വെള്ളം ഒഴുകിപ്പോകാൻ ധാരാളം കനാലുകൾ, തോടുകൾ, പിന്നെ കായലുകളൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ വരുന്ന വെള്ളം അപ്പം തന്നെ ഒഴുകിപ്പോയിക്കൊള്ളു. അതുകൊണ്ട് ഇവിടെ അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായില്ല.
1: സാറേ, നമ്മളിപ്പോൾ ചെയ്ത ടെട്രാപ്പോട് കടൽ ഭിത്തി വിജയകരമാണോ? അത് എത്ര വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട്?
0: ടെട്രാപ്പോട് കടൽ ഭിത്തി വിജയമാണ്. പക്ഷേ അത് വിജയിക്കണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യണം. കല്ലിൻ്റെ പടിഞ്ഞാറ് വശത്ത് തീരക്കടലിലെ ആഴം കുറക്കണം. ആഴം കുറച്ചില്ലെങ്കിൽ ടെട്രാപ്പോടല്ലേ ഇരുമ്പ് കെട്ടല്ല സ്വർണ്ണക്കെട്ട ഇട്ടാലും അതിനെ കടല് തകർത്ത് കളയും. അതിന് കാരണമെന്ന് പറയുന്നത് ആഴം കൂടിയാൽ, തിരമാലക്കൊരു സ്വഭാവമുണ്ട്, തിരമാലക്ക് തീരക്കടലിലെ ആഴം എത്ര മീറ്റർ ഉണ്ടോ അത്രയും ഉയരമുള്ള തിരമാല ഉയരും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് തീരക്കടലിൽ 3 മീറ്ററും അതിന് കൂടുതലും ആഴമുണ്ട്. ഈ കടൽ ഭിത്തിയോട് ചേർന്ന് 3 മീറ്ററിൽ കൂടുതൽ ആഴമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലവർഷം മഴക്കാലത്ത് വരുന്ന തിരമാല ഈ 3 മീറ്ററിൽ ഉയരത്തിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ 3 മീറ്ററിനേക്കാൾ ഉയരമുള്ളതായിരിക്കും. കൂടാതെ ഈ തിരമാല കൂടുതൽ കരയിലേക്കടുത്തോ അല്ലെ ഈ ടെട്രാപോഡ് കടൽ ഭിത്തിയുടെ മേളിലോ അതല്ല

അതിന്റെ കിഴക്കുവശത്തുള്ള സ്വകാര്യ ഭൂമിയിലോ വീടുകളിലോ വന്ന് തിരമാല ഒടിഞ്ഞു വീഴും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആഴം കുറയ്ക്കാനായിട്ടുള്ള നടപടി എടുക്കണം. ഈ ആഴം കുറച്ചാൽ മാത്രമേ ഈ ടെട്രാപോഡ് കടൽ ഭിത്തി വിജയമായിരിക്കുള്ളൂ. അതല്ലെങ്കിൽ 1980 കാലഘട്ടങ്ങളിൽ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കടൽ ഭിത്തി വലിയ കല്ലൊക്കെ വെച്ച് ചെയ്തതാണ്. അന്ന് ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു ഇനി ഇവിടെ ഒരിക്കലും കടൽ കയറില്ലെന്ന്. കടൽ കയറാൻ കാരണം

0: ഭൂതം അടിച്ചിട്ട് തമ്പിലിടിച്ച് ഉരഞ്ഞ് തേയുന്നതാണ്. അപ്പൊ അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ക്യൂബിക് മീറ്റർ, ഒരു ഘനമീറ്റർ ഉള്ള കരിങ്കല്ല് 0.1 ക്യൂബിക് മീറ്റർ ആയിട്ട് ചുരുങ്ങും, 1/10 ചുരുങ്ങും. അങ്ങനെ ചെറുതായി പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടൽ ഭിത്തി ഇടിഞ്ഞു പോകും. അപ്പം അത് പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഈ തീരം പുനർനിർമ്മിക്കുക, ബീച്ച് നറിഷ്മെന്റ് എന്ന് പറയും. തീരം പുനർനിർമ്മിച്ചാൽ മാത്രമേ നമുക്ക് ഈ കടൽ ഭിത്തി ദീർഘകാലം കേടുകൂടാതെ നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ ഇത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ഒരു 5-10 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഓരോ സ്ഥലത്തായിട്ട് ഇടിഞ്ഞു പോകാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും കടൽകയറ്റം പുനരാരംഭിക്കും.
1: ചെലവ് കുറഞ്ഞിട്ട് പരിസ്ഥിതിനെ സംരക്ഷിക്കാനായിട്ടുള്ള എന്തെങ്കിലും മാർഗങ്ങൾ സാറിന്റെ ഐഡിയയിലുണ്ടോ?
0: കടലാക്രമണം പരിഹരിക്കാനായിട്ട് നമ്മളുടെ ഇവിടെ കാര്യമായ ചെലവില്ലാതെ ചെയ്യാവുന്ന ധാരാളം പരിപാടികളുണ്ട്. ഉദാഹരണം, കൊച്ചിൻ പോർട്ട് ആഴം നിലനിർത്താനായിട്ട് 24 മണിക്കൂറും 365 ദിവസവും ഡ്രഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ മെയിൻ്റനൻസ് ഡ്രഡ്ജിങ് എന്ന് പറയും. ആഴം നിലനിർത്താൻ വേണ്ടി, ആഴം കൂട്ടാനല്ല, കാരണം വേലിയേറ്റത്തിനും ഉറക്കത്തിലും ധാരാളം എക്കൽ വന്ന് ഈ കപ്പൽ ചാലിൽ വന്ന് വീഴും. അത് എല്ലാ ദിവസവും കോരി മാറ്റിയാലേ, ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയാലേ കപ്പലുകൾ കയറാൻ പറ്റുള്ളൂ. ഈ സാധനം ഇപ്പം നിലവിൽ 20 കിലോമീറ്റർ പടിഞ്ഞാറ് ആഴക്കടലാണ് കൊണ്ടേ അവർ കളയുന്നത്. ആ ചെളി ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരക്കടലിലേക്ക്, ഈ ഡ്രഡ്ജറിന് വരാവുന്ന തീരക്കടലിലേക്ക് കൊണ്ടുവന്ന് അടിക്കുക, തുറക്കുക. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് തീരത്തേക്ക്, പടിഞ്ഞാറെന്നാണ് നമുക്ക് ഓളം കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെളിയും മണ്ണും തീരത്തേക്ക് വന്നടിയും. വന്നടിയുമ്പോൾ കോരിക്കൊണ്ടുവരുന്ന ചെളിയിൽ ധാരാളം പ്ലവകങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മത്സ്യങ്ങൾക്ക് തീറ്റയാണത്. അപ്പോൾ ധാരാളം മത്സ്യം വരും ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് ധാരാളം പണി കിട്ടും, മത്സ്യം കിട്ടും, ജോലി കിട്ടും. അതുകൂടാതെ തന്നെ പരിസ്ഥിതിക്ക് ഒരു ദോഷവുമില്ല, കാരണം ഇത് നിലവിൽ എല്ലാ ദിവസവും ഏതായാലും ഡ്രഡ്ജ് ചെയ്യണം. ഈ ഡ്രഡ്ജ് ചെയ്യുന്നത് കടലിൽ കൊണ്ടേ കളയും വേണം, അല്ലാതെ വേറെ ഒരു സ്ഥലത്തും കളയാനില്ല. ഈ കളയുന്ന സാധനം നമ്മൾ സ്ഥാനം മാറ്റിയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ആഴം കുറയും. ആഴം കൂടുമ്പോൾ തിരമാല വലിയ ഉയരത്തിൽ വരുമെന്ന് പറയുന്നത് പോലെ, ആഴം കുറഞ്ഞു കഴിയുമ്പോൾ തിരമാല കുറേ പടിഞ്ഞാറ് വെച്ചൊടിയും. പടിഞ്ഞാറ് വെച്ചൊടിഞ്ഞ് തട്ടി ഉയരം കുറഞ്ഞ തിരയായിരിക്കും. അത് തട്ടി കടൽ ഭിത്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ അത് വെറുതെ ഓളമായി മാറും, അല്ലെങ്കിൽ ഓളം പോലും അല്ലാതെയായി മാറും. അപ്പൊ ആഴം കുറക്കാനുള്ള, അത് കൂടാതെ തന്നെ ഈ പോർട്ടിന്റെ ചെളി അടിക്കുമ്പോൾ വെള്ളത്തിൽ ഡെൻസിറ്റി കൂടും, സാന്ദ്രത കൂടും, കൊഴുപ്പ് കൂടും. വെള്ളം ഒരു കുറുക്ക് പോലെയും, വെള്ളം ഇങ്ങനെ കുറുക്ക് ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ, സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരമാല ഓളം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ വളരെ ശാന്തമായിട്ട് കിടക്കും. പിന്നെ ഈ മണ്ണ് വീണ്ടും ഒഴുകി വടക്കോട്ട് കപ്പൽച്ചാലിലേക്ക് പോകാതിരിക്കുക. ഇവിടെ ഒഴുക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു സെൻട്രിഫ്യൂഗൽ ഒഴുക്കുണ്ടെന്ന്. തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഒഴുക്കിൽ ഈ ചെളിയും മണ്ണും ഒഴുകി വടക്കോട്ട് പോകാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കെല്ലാം, പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിൽ, വലിയ പുലിമുട്ടിടണം, ബ്രേക്ക് വാട്ടർ വാൾ. ഈ ഒലിച്ച് പോകാതിരിക്കാനുള്ള മുട്ട് ഒലിമുട്ട് അഥവാ പുലിമുട്ട്, ബ്രേക്ക് വാട്ടർ വാൾ. ഇത് നമ്മൾ അവിടെ ഇടുക എന്ന് പറഞ്ഞാൽ കരിങ്കൽ ഭിത്തിയും ടെട്രാപോഡും വേറെ ഖരപദാർത്ഥങ്ങളൊന്നും വേണ്ട. നമ്മൾ ജിയോ ട്യൂബ് എന്ന് പറയുന്ന, ജിയോ സിന്തറ്റിക് ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന തുണിയുണ്ട്, വളരെ കട്ടി കൂടിയ. അത് 25 മീറ്റർ നീളവും സഞ്ചി പോലെ വട്ടത്തിൽ ഇങ്ങനെ നിറച്ചിട്ട് കഴിഞ്ഞാൽ 5 മീറ്റർ ഉയരവും കിട്ടും. അങ്ങനെയുള്ള സാധനത്തിൽ, അത് ഈ കാർബൺ, ഈ ജിയോ സിന്തറ്റിക് ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന കാർബൺ അടങ്ങിയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെയിൽ കൊള്ളാൻ പാടില്ല, ഒരു ദിവസത്തെയല്ല, കുറേ നാളുകൾ സ്ഥിരമായി വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കടലിലെ ജലനിരപ്പിൽ നിന്ന് താഴ്ന്നു നിൽക്കുന്ന തരത്തിൽ, 1.5 മീറ്ററോ 1 മീറ്ററോ താഴ്ന്നു നിൽക്കുന്ന തരത്തിൽ നമ്മൾ ഈ ജിയോ ട്യൂബ് കൊണ്ട് പുലിമുട്ടിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് വന്ന് അവിടെ തടയും. സ്വാഭാവികമായും കൊച്ചിൻ പോർട്ടിലെ ഡ്രഡ്ജിങ്ങും കുറയും, മണ്ണ് തിരിച്ചൊഴുകി കപ്പൽ ചാലിലേക്ക് ചെല്ലില്ല. 25 മീറ്റർ നീളവും 5 മീറ്റർ ഡയാമീറ്ററും ഉള്ള ജിയോ ട്യൂബിൽ ആഴക്കടലിൽ നിന്ന് മണ്ണ് പമ്പ് ചെയ്ത് നിറച്ചിടണം. ആഴക്കടലിൽ നിന്ന് ഒരു 10-20 കിലോമീറ്റർ പടിഞ്ഞാറ് നിന്ന് വലിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് പമ്പ് ചെയ്തിട്ട് നേരെ സെൻട്രിഫ്യൂഗൽ വലിയ പമ്പ് ഉപയോഗിച്ചിട്ട് അടിച്ചിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജിയോ ട്യൂബ് നിറയും. അപ്പോൾ കടലിൽ കിടക്കണ മണ്ണ് തന്നെ കടലിൽ തന്നെ ഇടിയും. അതുകൂടാതെ തന്നെ ഇതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ടില്ല. കുത്തിപ്പൊട്ടിക്കാതിരുന്നാൽ, കുത്തിപ്പൊട്ടിച്ചിന് ഒരു ട്യൂബ് മണ്ണൊഴുകി പോയാൽ അടുത്തൊരു ട്യൂബ് വെച്ചേച്ച് മണ്ണ് നിറച്ചിട്ടാൽ മതി, വളരെ കുറഞ്ഞ ചെലവിൽ. ഇപ്പം തന്നെ ഞാൻ ഈ 1 കിലോമീറ്ററിന് 66 കോടി രൂപ വരുമെന്ന് പറഞ്ഞില്ലേ, നമുക്കൊരു 10-20 കോടി രൂപ ഉണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ ഈ ജിയോ ട്യൂബിൻ്റെ പുലിമുട്ടുകൾ ഇടാം. അതുകൂടാതെ തന്നെ പോർട്ടിൻ്റെ മണ്ണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇതിൻ്റെ ഇടയിൽ ഇടാനുള്ളത്. പിന്നെ കൊച്ചിൻ പോർട്ട് ആഴം എന്തായാലും അവർക്ക് കൂട്ടണം. അത് കൂടാതെ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കേരളം നേരിടാൻ പോകുന്ന, അല്ലെ തീരദേശങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് കായലിലെ വെള്ളപ്പൊക്കമാണ്, ആഗോളതാപനത്തിൻ്റെ ഫലമായിട്ട്. അപ്പോൾ കായലിലെ വെള്ളപ്പൊക്കം കുറക്കണമെങ്കിൽ നമ്മുടെ കായലുകളെല്ലാം ഇപ്പോൾ ഇന്ന് ആഴമില്ലാതെ, ആഴം കുറഞ്ഞ് വളരെ നീർന്നു കിടക്കും. ആ മണ്ണും ഡ്രഡ്ജ് ചെയ്ത് വേണമെങ്കിൽ ഈ തീരക്കടലിലിട്ട് തീരം പുനർനിർമ്മിച്ചെടുക്കാം. ഞങ്ങളുടെ ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന കര 2-3 കിലോമീറ്റർ വീതിക്കാണ് ഈ ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള ഉള്ള 19 കിലോമീറ്റർ

0: ദൂരത്ത് പോയതെങ്കിൽ ആ കര നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാൻ കഴിയും, എടുക്കാൻ പറ്റും. ഒരു ന്യൂ കൊച്ചി, ഫോർട്ട് കൊച്ചി, എടക്കൊച്ചി എന്നൊക്കെ പറയണ പോലെ ഒരു ന്യൂ കൊച്ചി, ഒരു 3 കിലോമീറ്റർ വീതിക്ക് ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെയുള്ള, അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ നീളത്തിൽ, അല്ലെങ്കിൽ ഒരു 25 കിലോമീറ്റർ നീളത്തിൽ ഒരു സ്ഥലം വെച്ച് കിട്ടിയാലുള്ള ഒരു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൂടാതെ ഫോർട്ട് കൊച്ചി നിന്ന് ചെല്ലാനം വരെ ഒരു ബീച്ച്, 10-20 കിലോമീറ്റർ നീളത്തിൽ ഒരു ബീച്ച് എന്ന് വന്ന് നോക്കട്ടെ, ഗോവയെയും മിയാമി കടൽ തീരങ്ങളെയും ഒക്കെ വെല്ലുന്ന തരത്തിൽ ലോകത്തെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാക്കി മാറ്റാൻ കഴിയും. അതാണ് ചെയ്യേണ്ടത്.
1: ഇത്രയും നേരം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോനൊപ്പം സമയം ചെലവഴിച്ച VT സെബസ്റ്റിൻ സാറിന് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചെല്ലാനം കൊച്ചി മേഖലയുടെ കടലോര സംരക്ഷണ രംഗത്ത് കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനകീയവേദി കൺവീനർ VT സെബാസ്റ്റ്യൻ തങ്ങളുടെ വിലയിരുത്തലുകൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക റേഡിയോ അഭിമുഖം. ചെല്ലാനത്തെ കടലേറ്റം, ഇന്നലെ, ഇന്ന്, നാളെ. നിർവഹണം രാഹുൽ ദേവ് RK.
3: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: Oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh, oh

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.